ഓരോ പ്രണയവും ഓരോ കഥയാണ്, ഓരോ ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഐശ്വര്യ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ സെൻട്രൽ.

0: ശുഭദിന ചിന്തകൾ.
1: മനുഷ്യരായ നാമൊക്കെ പലപ്പോഴും പരാതി പറയാറുള്ളതാണ്, പരാതി കേൾക്കാറുള്ളതാണ്. എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ എന്റെ ജീവിതം സ്വാഭാവികമായി ജീവിച്ചു തീർക്കാൻ മറ്റാരൊക്കെയോ തടസ്സം നിൽക്കുന്നു എന്നൊക്കെ നാം പറയാറുണ്ട്. പലപ്പോഴും അത് ശരിയുമാണ്. നമുക്കീ ഭൂമിയിൽ നമ്മുടെ ജീവിതം നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാനാണ് ഏറ്റവും പ്രയാസം. നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ ഇഷ്ടത്തിനാകണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേർ നമ്മുടെ ചുറ്റുമുണ്ടാകാം. പക്ഷേ നമ്മുടെ ജീവിതം നമ്മുടേതാണെന്ന് നാം മറന്നുപോകരുത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഉടമസ്ഥാവകാശം, അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആരുടെയും അനുവാദമില്ലാതെ ജീവിക്കുവാനുള്ള അവകാശം ഈ ഭൂമിയിൽ തന്നിട്ടുണ്ട്. അവിടെ ആകെ സ്വന്തം ജീവിതത്തിൻ്റെ തിരുത്തലുകൾ വരുത്തേണ്ടതും മാറ്റങ്ങൾ വരുത്തേണ്ടതും ശരിയും തെറ്റും നിർണയിക്കേണ്ടതും നല്ലതും ചീത്തയും തിരിച്ചറിയേണ്ടതുമെല്ലാം ഈ ജീവിതം കൊണ്ടു നടക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ്. ജീവിതം ഹൃദയത്തിൻ്റെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്നതോടൊപ്പം തലച്ചോറിൻ്റെ യുക്തിയെ കൂടി സമന്വയിപ്പിച്ച് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നതാണ് ഏറ്റവും പ്രിയകരമാകേണ്ടത്. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ജീവിതം ആര് ജീവിച്ചു തീർക്കാൻ? നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തിന് സമഗ്രവും ആധുനികവുമായ വൈദ്യുത നയം അടുത്ത മാസത്തോടെയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രാജ്യം ഇന്ന് ദേശീയ ഹിന്ദി ദിനം ആചരിക്കുന്നു. ഇന്ന് വിനായക ചതുർത്ഥി. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട്ട് പുരോഗമിക്കുന്നു. പൊതുചർച്ച ഇന്നും തുടരും. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിന് സമഗ്രവും ആധുനികവുമായ വൈദ്യുത നയം അടുത്ത മാസത്തോടെ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. വിദഗ്ധമായ മാനേജ്മെന്റ് സംവിധാനത്തിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും ഇതോടെ ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. 2025 സെപ്റ്റംബറിൽ 4445 മെഗാവാട്ടായിരുന്നു സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം. എന്നാൽ ഈ വർഷം സെപ്റ്റംബറിൽ അതിൽ 920 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായതും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആവശ്യമായ വെള്ളം ലഭിക്കാത്തതും എൽനിനോ പ്രതിഭാസം ഉണ്ടായതും പ്രതിസന്ധി മൂർച്ഛിക്കാൻ കാരണമായി. ഡിമാൻഡ് കൂടിയപ്പോൾ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ട അവസ്ഥയായെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് 4 രൂപ 29 പൈസക്ക് വാങ്ങിയ വൈദ്യുതി 8 വർഷം വരെ നാം ഉപയോഗിച്ചെന്നും എന്നാൽ ആ കരാർ റദ്ദാക്കി പിണറായി ഗവൺമെന്റ് 8 മുതൽ 14 രൂപ വരെ നൽകി പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുകയായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇപ്പോൾ 13,000 കോടി രൂപയുടെ വൈദ്യുതിയാണ് പുറത്തുനിന്ന് വാങ്ങുന്നതെന്നും അത് ഈ വർഷം 16,000 കോടി രൂപയായി വർദ്ധിക്കുമെന്നും അറിയിച്ച സതീശൻ സംസ്ഥാനം ഈ പ്രതിസന്ധി മറികടക്കുമെന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ ശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ് കോഴിക്കോട്ട് പറഞ്ഞു. കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനത്തും വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്നും ഇത് പരിഹരിക്കാൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ ഗവൺമെന്റ് തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു. രാത്രിയിലെ ആഡംബര വൈദ്യുതി ഉപയോഗം നിർത്തണമെന്നും പവർകട്ട് സമയം കൃത്യമായി അറിയിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിന്റെ 64 പുതിയ ഔദ്യോഗിക വാഹനങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. വകുപ്പിലെ ഓഡിറ്റ്, ഇന്റലിജൻസ്, ടാക്സ് പേയർ സർവീസ് വിഭാഗങ്ങളുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങളും നിരീക്ഷണങ്ങളും കൂടുതൽ ഊർജിതമാക്കുകയാണ് ലക്ഷ്യം. ഇന്ന് ദേശീയ ഹിന്ദി ദിനം. 1949 സെപ്റ്റംബർ 14 ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദിയെ അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഹിന്ദി ദിനം ആചരിക്കുന്നത്. ഹിന്ദി പരമ്പരാഗത വിജ്ഞാനം മുതൽ കൃത്രിമ ബുദ്ധി വരെ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നവി മുംബൈയിൽ ഹിന്ദി ദിവസ് പരിപാടിയിലും 6ാമത് അഖിലേന്ത്യാ രാജ്ഭാഷാ സമ്മേളനത്തിലും പങ്കെടുക്കും. സമ്മേളനത്തിൽ 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ അമിത്ഷാ സമ്മാനിക്കും. ഇന്ന് വിനായക ചതുർത്ഥി. ഗണപതിയുടെ ജന്മദിനമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. 10 ദിവസം നീളുന്ന ഗണേശോത്സവത്തിന്റെ അവസാന ദിവസം ഗണപതി വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് വിനായക ചതുർത്ഥി ആശംസ നേർന്നു. ജ്ഞാനം, സമൃദ്ധി, ശുഭകര തുടക്കങ്ങൾ എന്നിവയുടെ പ്രതീകമാണ് ഗണപതിയെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പറഞ്ഞു. കോഴിക്കോട് മർക്കസിൽ പ്രാർത്ഥനാ ചടങ്ങിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ തീരവും മലേഷ്യയും തമ്മിൽ 100 ആണ്ടുകൾ പഴക്കമേറിയ ബന്ധമുണ്ടെന്നും ആ പൈതൃക ബന്ധം പുനരുജ്ജീവിപ്പിക്കണമെന്നും അൻവർ ഇബ്രാഹിം നിർദ്ദേശിച്ചു. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട്ട് തുടരുന്നു. AKG ഓഡിറ്റോറിയത്തിൽ ചേരുന്ന യോഗത്തിൽ ഇന്ന് പൊതുചർച്ച തുടരുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. എളമരം കരീം, KK ശൈലജ, PK ബിജു, സേവ്യർ ചിറ്റിലപ്പള്ളി, എം ശിവപ്രസാദ് എന്നിവർ ഉൾപ്പെടുന്ന പ്രസീഡിയമാണ് യോഗം നിയന്ത്രിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, വർഗ ബഹുജന സംഘടനാ ഭാരവാഹികൾ എന്നിവരുൾപ്പെടെ 307 പേരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ചാണ് പ്രധാന ചർച്ചയെന്നും എന്തൊക്കെ തിരുത്തലുകൾ വരുത്തണോ അതൊക്കെ വരുത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് വിഷയം ചർച്ച ചെയ്യാൻ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേരും. ലേബർ കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. ജീവനക്കാരുടെയും കരാർ കമ്പനികളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. ദുബായിൽ ശ്രീലങ്കയെ 72 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ നേട്ടം സ്വന്തമാക്കിയത്. ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസ് എടുത്തു. ശ്രീലങ്കയ്ക്ക് 19.4 ഓവറിൽ 111 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഷെഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് ആദ്യ മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സര പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. പരമ്പരയിലെ ശേഷിക്കുന്ന 2 മത്സരങ്ങൾ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഇതേ വേദിയിലാണ്. ലോകകപ്പ് പുരുഷ അമ്പെയ്ത്തിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരയ്ക്ക് കിരീടം. മെക്സിക്കോയിലെ സാൾട്ടലയിൽ ജപ്പാന്റെ നകാനിഷി ജുനയെയാണ് ധീരജ് പരാജയപ്പെടുത്തിയത്. റിക്കർവ് വിഭാഗത്തിൽ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ധീരജ് ബൊമ്മദേവരെ. US ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനും. ന്യൂയോർക്കിലെ ആർദർ ആഷെ സ്റ്റേഡിയത്തിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ 4 സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് സ്വരേവ് കീഴടക്കിയത്. കണ്ണൂരിൽ സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ ഗുസ്തിയിൽ കണ്ണൂരും തൈക്കോണ്ടോയിൽ മലപ്പുറവും മുന്നിലെത്തി. ജിംനാസ്റ്റിക്കിൽ തിരുവനന്തപുരം ജേതാക്കളായി. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന റെസ്ലിംഗ് മത്സരത്തിൽ ആകെയുള്ള 60 ഇനങ്ങളിൽ 40 എണ്ണം പൂർത്തിയായപ്പോൾ 88 പോയിന്റോടെയാണ് കണ്ണൂർ 1-ാം സ്ഥാനത്തെത്തിയത്. 75 പോയിന്റുമായി തിരുവനന്തപുരം 2-ാം സ്ഥാനത്തും 38 പോയിന്റുമായി പാലക്കാട് 3-ാം സ്ഥാനത്തുമുണ്ട്. തൈക്കോണ്ടോയിൽ 68-ൽ 21 എണ്ണം പൂർത്തിയായപ്പോൾ 50 പോയിന്റുമായി മലപ്പുറം ജില്ല 1-ാം സ്ഥാനത്തും 38 പോയിന്റുമായി കാസർഗോഡ് 2-ാം സ്ഥാനത്തും 21 പോയിന്റുമായി എറണാകുളം 3-ാം സ്ഥാനത്തുമാണ്. ഇന്നലെ തലശ്ശേരി സായി സെന്ററിൽ നടന്ന ജിംനാസ്റ്റിക്സിൽ 185 പോയിന്റുമായി തിരുവനന്തപുരം ജില്ല കിരീടം നേടി. 123 പോയിന്റോടെ കണ്ണൂർ 2-ാം സ്ഥാനവും 46 പോയിന്റോടെ കോഴിക്കോട് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇന്ന് റെസ്ലിംഗ്, ഫെൻസിംഗ്, തൈക്കോണ്ടോ, ചെസ് എന്നീ മത്സരങ്ങളാണ് നടക്കുക.
0: സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാൻ അവസാന തീയതി ഇന്ന്. ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ്, 29 ഫലപ്രഖ്യാപനം. ഇന്നലെ അന്തരിച്ച CPI നേതാവ് ബേബി ജോണിന്റെ സംസ്കാരം വൈകിട്ട് തൃശൂർ ചാവക്കാട് പൊതുശ്മശാനത്തിൽ നടത്തും. രാവിലെ 10 മുതൽ 11 വരെ തൃശൂർ CPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ഉണ്ടാകും. 11 മുതൽ 2:30 വരെ പൂവത്തൂരിലെ വീട്ടിലും 3 മുതൽ ചാവക്കാട് ഹോച്ച്മിൻ സ്മാരകമന്ദിരത്തിലും മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ പ്രവർത്തിച്ച നേതാവായിരുന്നു ബേബി ജോൺ എന്നും വിയോഗം ജനാധിപത്യ മതേതര ചേരിക്ക് നഷ്ടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജന്മദിനത്തിൽ കൊല്ലം ബീച്ചിലെത്തിയ യുവാവ് തിരയിൽപ്പെട്ട് മരിച്ചു. കൊല്ലം പള്ളിത്തോട്ടം സ്വദേശി ജോസഫ് സ്റ്റാൻലിയാണ് മരിച്ചത്. വീട്ടിലെ ജന്മദിനാഘോഷ ചടങ്ങുകൾക്ക് ശേഷം ബന്ധുക്കളായ കുട്ടികൾക്കൊപ്പം ബീച്ചിൽ എത്തിയതായിരുന്നു ജോസഫ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സെന്റർ ഫോർ ന്യൂറോ സയൻസിന്റെ 25-ാം വാർഷികത്തിന് തുടക്കമായി. ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ട്രാൻസ്ലേഷണൽ ന്യൂറോ സയൻസ് സെമിനാർ മന്ത്രി RoG M John ഉദ്ഘാടനം ചെയ്തു. കൊച്ചി നഗരത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായ P രാമചന്ദ്രൻ എന്ന വേണുചേട്ടനെ സാംസ്കാരിക പ്രവർത്തകർ കൊച്ചിയിൽ ആദരിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി VE അബ്ദുൾ ഗഫൂർ ഇന്ന് കണ്ണൂർ ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ തലശ്ശേരി തലായി ഹാർബർ, ചാലിൽ ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റ് എന്നിവ അദ്ദേഹം സന്ദർശിക്കും. രാവിലെ 11 തലശ്ശേരി സബ് കളക്ടർ ഓഫീസിൽ വകുപ്പുതല അവലോകന യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. ഉച്ചയ്ക്ക് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ബാഫക്കിത്തങ്ങൾ സൌധത്തിൽ നൽകുന്ന സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന മന്ത്രി തുടർന്ന് കണ്ണൂർ മാപ്പിള ബേ ഹാർബർ സന്ദർശിക്കും. ഉച്ചകഴിഞ്ഞ് നാറാത്ത് ഗ്രാമപഞ്ചായത്തിൽ സമൃദ്ധി പദ്ധതി ഉദ്ഘാടനം ചെയ്യും. യമൻ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന സൌദി അറേബ്യയിലേക്ക് ഹൂതികൾ ആക്രമണം നടത്തിയതിനെ തുടർന്ന് യമനിൽ സംഘർഷം രൂക്ഷമായി. ഹോർമൂസ് കടലിടുക്കിനു പകരം സുപ്രധാന കപ്പൽപാതയായ ബാബൽ മൻഡേബ് കടലിടുക്കിലെ ഒരു ദ്വീപും മോഖ തുറമുഖ നഗരവും ഹൂതികൾ പിടിച്ചെടുത്തിയതിനെ തുടർന്ന് ചെങ്കടൽ തീരത്തേക്ക് കൂടുതൽ സേനയെ അയക്കുമെന്ന് യമൻ പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന് സമഗ്രവും ആധുനികവുമായ വൈദ്യുത നയം അടുത്ത മാസത്തോടെയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. രാജ്യം ഇന്ന് ദേശീയ ഹിന്ദി ദിനം ആചരിക്കുന്നു. ഇന്ന് വിനായക ചതുർത്ഥി. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. CPI വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട്ട് പുരോഗമിക്കുന്നു. പൊതുചർച്ച ഇന്നും തുടരും. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:20.

0: ചേട്ടാ, നമ്മുടെ പെരിച്ചാഴി മധു ആറാണ്ട ബൈക്കിന്റെ പുറകെ കയറി പോകുന്നത് കണ്ടായിരുന്നു.
1: ആറാണ്ടവൻ അറിഞ്ഞിട്ട് വേറെ പെരിച്ചാഴിന്ന്
0: കളരിത്തറലെ വിനോദ് പെരിച്ചാഴിയും കൊണ്ട് കാലിൽ രണ്ടു മൂന്ന് ദിവസം കറങ്ങുന്നത് കണ്ട്.
1: അയ്യോ, അക്കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. നമ്മുടെ ഗോവിന്ദൻ സാറിന്റെ പഴയ വീട്ടിന്റെ മുമ്പ് വെച്ച് സിനിമ ഷൂട്ടിംഗ് നടന്നെ. അവിടുത്തെ സഹായിയായിട്ട് പെരിച്ചാഴിയാണ് നിന്നത്.
0: പെരിച്ചാഴി അവിടെ അങ്ങനെ എത്തി?
1: അതൊക്കെ അവൻ ദുരന്തങ്ങ് കേറിക്കൊള്ളുമല്ലോ.
0: സിനിമ ഷൂട്ടിംഗ് സ്ഥലത്ത് അവൻ എന്തോ പണി?
1: എന്തെങ്കിലുമൊക്കെ സഹായത്തിന് കയറിയതായിരിക്കും.
0: ആ, ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും ആരുടെയെങ്കിലും കാല് പിടിക്കാനാവും എടുക്കാനാ.
1: കളരിത്തറയിലെ വിനോദിന് ആ സിനിമയിൽ രണ്ട് വേഷം മേടിച്ചു കൊടുക്കാമെന്ന് പെരിച്ചാഴി പറഞ്ഞു. രണ്ട് രംഗം ഷൂട്ട് ചെയ്യുന്ന സീനിൽ നായകനോടൊപ്പം നിന്ന് അടിക്കുന്ന ഭാഗത്ത് നിർത്താമെന്നാ പറഞ്ഞത്. അത് കേട്ടപ്പോൾ തന്നെ വിനോദ് പെരിച്ചാഴിക്ക് ചെലവും നടത്തി.
0: അഭിനയിക്കുന്നതിന് മുമ്പേ ചെലവും നടത്തി.
1: തീർന്നില്ല. ഇതിനിടയ്ക്ക് പെരിച്ചാഴി വിനോദിനെ പോയി കണ്ടു, ഒരു 2000 രൂപ കടം മേടിച്ചു.
0: ഉടനെ എടുത്തു കൊടുത്തു കാണും. സിനിമ നടനാകാൻ പോവല്ലയോ.
1: ഏതായാലും വ്യാഴാഴ്ച സിനിമക്കാരെ ഷൂട്ടെല്ലാം തീർന്ന് മടങ്ങിപ്പോയി. ഇതറിഞ്ഞുകൊണ്ട് വിനോദ് പെരിച്ചാഴിയെ പോയി കണ്ട്.
0: കടം കൊടുത്ത കാശ് തിരികെ മേടിക്കാനായിരിക്കും.
1: ആ, അതിനായിരിക്കും പോയത്. അന്നേരം പറഞ്ഞ് പാലക്കാട്ട് വെച്ച് ബാക്കി ഭാഗം ഷൂട്ട് ചെയ്യുമ്പോ അവര് വിളിക്കുമെന്നും പറഞ്ഞു. പെരിച്ചാഴി വിനോദിനെ അങ്ങനെ പറഞ്ഞ് അങ്ങ് മടക്കി.
0: രാജു ഇപ്പൊ കൂടിയ ആളല്ലയോ. നേതാവിന്റെ കൂടെ കാറിലൊക്കെ അല്ലയോ സഞ്ചാരം.
2: അമ്മാവി കണ്ടായിരുന്നോ?
0: നീ കാറിൽ പോയാലും കുതിരപ്പുറത്ത് പോയാലും ഞങ്ങൾക്ക് നിന്നെ കണ്ടാൽ അറിഞ്ഞുകൂടായോ?
2: ടാക്സി അമ്മാവാ, ഞാൻ വിളിച്ചതാ.
0: അപ്പൊ ഏതാണ്ട് കാര്യം ഉണ്ടല്ലോ.
2: അതെ, എന്റെ മൂത്ത പോനൊരു സ്ഥാപനത്തിലെ ടെക്നീഷ്യനായിട്ടൊരു അപേക്ഷ കൊടുത്തായിരുന്നു.
1: സർക്കാർ സ്ഥാപനം പോയി.
2: അല്ല അമ്മാവാ, പക്ഷെ അറിയപ്പെടുന്ന ഒരു വലിയ കമ്പനിയാ.
0: എങ്ങനെങ്കിലും അതൊന്ന് കേറി പറ്റാൻ നോക്ക്.
2: അതിനുവേണ്ടിയല്ലോ അമ്മാവി കാറ് വിളിച്ചത്. നമ്മുടെ സദാനന്ദ നേതാവിനെ കൊണ്ട് MLA കാണാൻ പോയതാ.
1: തിരുവനന്തപുരത്ത് പോയി കാണാനാണോ പോയത്?
2: അതെ.
0: അത് കൊള്ളാം. സദാനന്ദൻ എന്താ സൂപ്പർ ഫാസ്റ്റിലോ ട്രെയിനിലോ ഒന്നും കയറി യാത്ര ചെയ്തില്ലയോ?
2: ആവശ്യം എന്റെ അല്ലയോ അമ്മാവി. അതുകൊണ്ട് പിന്നെ സദാനന്ദ നേതാവ് പറഞ്ഞ പ്രകാരം ഒരു ടാക്സി അങ്ങ് വിളിച്ചു.
1: അതൊക്കെ പോട്ടെ, ഈ പോയ കാര്യം എന്തോ നടന്നോ?
2: അമ്മാവ, അവിടെ ചെന്നപ്പോ ഒരു ചൂട് ആൾക്കാർ MLA കാണാൻ നിക്കുക.
0: എത്ര ആളുണ്ടെങ്കിലും സദാനന്ദ നേതാവ് ചെന്നാൽ നേരെ അങ്ങ് കയറി MLAയുടെ മുറി കയറാവല്ലോ.
2: അമ്മാവിക്ക് എന്താ, വലിയ വലിയ നേതാക്കന്മാർ അവിടെ ടോക്കൺ എടുത്തോണ്ടിരിക്കുക. 12 മണിയായപ്പോ MLA അങ്ങ് പോവുകയും ചെയ്തു. പിന്നെ വന്നതേ 3 മണിക്കാ.
0: അത് കൊള്ളാം.
2: അവസാനം ഞങ്ങള് കേറി അപേക്ഷ കൊടുത്തോന്ന് ചോദിച്ച് കൊടുത്തെന്നും പറഞ്ഞു.
1: ശരി നോക്കട്ടെ എന്നും പറഞ്ഞ് മടക്കി അയച്ചോ?
2: അങ്ങനൊന്നും പറഞ്ഞില്ല. കമ്പനിക്കാർ എഴുത്തു പരീക്ഷ നടത്തും, അത് വിജയിച്ചാൽ ഇന്റർവ്യൂ നടത്തും, പിന്നെ ലിസ്റ്റ് ഇടും എന്നൊക്കെ പറഞ്ഞു.
0: ഇതറിയാൻ കാറ് വിളിച്ച് തിരുവനന്തപുരത്ത് പോയത് എന്തിനാ? നീ ചായക്കട നടത്തുന്ന ഞങ്ങള് പറഞ്ഞു തരാമല്ലോ.
2: പിന്നെ ചോദിച്ചു മോന് എത്ര കൊല്ലത്തെ പ്രവൃത്തി പരിചയം ഉണ്ടെന്ന്. ഒരു കൊല്ലത്തെ അപ്രന്റീസ് ചെയ്തെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു.
1: ഈ സാധാരണ നേതാവ് ഒന്നും മിണ്ടിയില്ലയോ.
2: ചെന്ന് കേറിയപ്പോ പറഞ്ഞു ഇത് എന്റെ നാട്ടുകാരനും പാർട്ടി പ്രവർത്തനമാണെന്ന്. പിന്നെ MLA പറയുന്നതിനെല്ലാം ശരി ശരി ശരി എന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെ ഇരുന്ന്.
1: അവസാനം എന്തു പറഞ്ഞു? പിരിഞ്ഞിടാ.
2: ലിസ്റ്റ് പേര് വന്നാൽ അറിയിച്ചാ മതി, MD വിളിച്ച് പറയാന്ന് പറഞ്ഞു.
0: കാറൂലിയും പോയി, വഴിച്ചെലവും പോയി.
2: തിരികെ വന്നപ്പോ സദാനന്ദ നേതാവിന് വേറെ രണ്ടു മൂന്ന് സ്ഥലത്തൊക്കെ കേറണമായിരുന്നു. അവിടെ എല്ലാം കേറി ഇറങ്ങിയാ ഞങ്ങള് വന്നത്.
0: അതിനാ നിന്നോട് കാറ് വിളിക്കാൻ പറഞ്ഞത്. അല്ലാതെ മോന്റെ കാര്യം സാധിക്കാനല്ല. വക്രബുദ്ധി കാട്ടി ഉദരം വീർപ്പിക്കും സത്യമെന്ന്.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ സുമയാണ്. അപ്പോ ഇന്ന് എന്താണ്, ഇന്ന് സെപ്റ്റംബർ 14 തിങ്കളാഴ്ച നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ എത്തി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ പറയാനും ചർച്ച ചെയ്യാനും ഒക്കെ ആയിട്ടൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ എണീറ്റാൽ ഇപ്പം ഒരു ടിപ്പോടുകൂടി നമുക്ക് ഇന്ന് രാവിലത്തെ ദിവസം തുടങ്ങാം. അതായത് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ചെറിയ ഗ്ലാസ് വെള്ളം, ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ചൂട് കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സൂര്യൻ്റെ അടുത്തല്ല, നിങ്ങൾ സൂര്യൻ ഇങ്ങനെ വെയിലിനോടൊക്കെ ചേർന്നൊക്കെ നിൽക്കുക കുറച്ച് നേരം, ദേഹത്തൊക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് വെട്ടമൊക്കെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 15-20 മിനിറ്റ് നിങ്ങളൊന്ന് എക്സസൈസ് കൊടുക്കുക. എക്സസൈസ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ, നിങ്ങളുടെ ശരീരത്തിലുള്ള കോർട്ടിസോളിൻ്റെ ലെവലിനെ കൂട്ടാനായിട്ടുള്ളൊരു പരിപാടിയാണിത്. അതായത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളൊരു ഗ്ലാസ് വെള്ളം, അത് കഴിഞ്ഞ് വെയിൽ കൊള്ളുക, അത് കഴിഞ്ഞ് നിങ്ങൾ എക്സസൈസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആ ഒരു ദിവസം ഫുള്ള് നിങ്ങൾ ഓണായിട്ടിരിക്കും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. എന്നൊക്കെയാണ് പറയുന്നതെന്നല്ല, ഇന്ന് ആ ഒരു ദിവസം ഫുള്ള് നിങ്ങൾ ഓണായിരിക്കും. അങ്ങനെയാണ് ആ ഒരു ദിവസം നല്ല അടിപൊളിയായിട്ട് പോകും. പിന്നീട് നിങ്ങൾ കിടക്കാൻ നേരം നമ്മൾ പറയത്തില്ലേ ഡിന്നറൊക്കെ നേരത്തെ കഴിക്കുക, വയറ് കുറച്ച് കാലിയാക്കി നിങ്ങൾ കിടക്കുക എന്ന് പറയുമ്പം കിടക്കാന്ന് പറയുന്നത്, അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കോർട്ടിസോളിൻ്റെ ലെവല് താഴെയും ചെയ്യും, നിങ്ങൾക്ക് നല്ല ഉറക്കവും കിട്ടും. ഇതൊരു ടിപ്പായിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ. ഇതൊരു ടിപ്പായിട്ട് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം ദാ ഇവിടെ ഇങ്ങനെ തുടങ്ങാൻ പോവാണ്. ഓണാട്ടുകാരെ പാസഞ്ചർ ഇങ്ങനെ തുടങ്ങുമ്പോൾ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുള്ളൊരു ഒരു രസകരമായിട്ടുള്ളൊരു വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ആത്മാർത്ഥ പ്രണയം ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ എവിടെ വരെ പോകും എന്നുള്ളൊരു ടോപ്പിക്കാണ് നമുക്കിന്ന് സംസാരിക്കേണ്ടത്. കാര്യം അതിനോട് ചേർന്നനുബന്ധിച്ച് ഒരുപാട് രസകരമായ നമ്മുടെ നാട്ടിൽ നടന്നതൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാനും ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് രസകരമായി ചർച്ച ചെയ്യാനുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർച്ച സുമയ.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ആ ഒരു വിഷയം, ചർച്ച ചെയ്യാൻ പോകുന്ന ആ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥ പ്രണയം എവിടം വരെ പോകും എന്നുള്ളതാണ്. അപ്പോൾ ആത്മാർത്ഥമായ പ്രണയം എവിടെ വരെ പോകും? പ്രണയം ആത്മാർത്ഥമാണെങ്കിൽ അത് ഏതറ്റം വരെ പോകും എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോകും അല്ലേ. നമ്മൾ പറയും പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, ചിലപ്പോൾ ബുദ്ധിയില്ല എന്ന് വരെ നമ്മൾ പറയും. ആദ്യം പ്രണയം തുടങ്ങുന്നത് വളരെയധികം സിമ്പിളായിട്ടായിരിക്കും. ഭക്ഷണം കഴിച്ചോ, എന്താ കഴിച്ചത്, എപ്പോൾ കഴിച്ചു, പിന്നെ പതുക്കെ പതുക്കെ പതുക്കെ അതങ്ങ് മാറും. പിന്നെ എവിടെയാ, ആരോടൊപ്പമാണ്, എന്തിനവിടെ പോയത്, ആ ഫോട്ടോയിൽ കാണുന്ന ആളാരാ, ഇതാണ് ആ ഒരു ആത്മാർത്ഥ പ്രണയത്തിൻ്റെ ആ ഒരു വളർച്ചയെന്ന് പറയുന്നത്. പ്രണയം ആത്മാർത്ഥമാകുമ്പോൾ കാമുകൻ കാമുകിയുടെ ബർത്ത്ഡേ ഓർക്കും അല്ലേ. പക്ഷെ അവൾ പറഞ്ഞിട്ട് 3 മാസം മുമ്പ് വാങ്ങണമെന്ന് പറഞ്ഞ ഡ്രസ്സ് ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ ആ ആത്മാർത്ഥമായ പ്രണയം ചിലപ്പോൾ അവിടെ തീരും. ചില പ്രണയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. നിനക്കായി ഞാൻ എന്തും ചെയ്യുമെന്ന് പറയുന്നവർ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ ഫോൺ ചാർജർ എവിടെയാ എന്ന് ചോദിക്കും. യഥാർത്ഥ പ്രണയം എന്താണെന്നറിയാവോ? നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് എന്നോട് ഇനി സംസാരിക്കണ്ട എന്ന് പറഞ്ഞാലും 5 മിനിറ്റ് കഴിഞ്ഞ് ചിലപ്പോൾ മെസ്സേജ് വരും, ചായ കുടിച്ചോ. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ചെറിയൊരു പ്രണയം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. വേറെ അങ്ങുമല്ല, നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ പോത്തൻകോട്, തിരുവനന്തപുരം പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ നടന്നൊരു സംഭവമാണ് കേട്ടോ. കാമുകിക്ക് വെറും 15 വയസ്സ് മാത്രമാണ് പ്രായം. കാമുകനും ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെയാണ്. രണ്ടുപേരെയും ലഹരി കേസിലാണ് അവിടെ പോലീസ് പിടികൂടിയത്. പോലീസ് പിടികൂടി കഴിഞ്ഞ് അതിനകത്ത് കാമുകനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. പിന്നെ കാമുകിയുടെ ഒരു താണ്ഡവം തന്നെയായിരുന്നു പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിയത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള, എല്ലാവരും നമ്മളുടെ പഴയ അല്ലു അർജുൻ സിനിമ ഹാപ്പി ബി ഹാപ്പിയുടെ ആ ഒരു രംഗങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ട്രോളിയൊക്കെ ചെയ്യുകയൊക്കെ കണ്ടായിരുന്നു. പക്ഷേ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രണയമാണ്. കണ്ടോ, കാമുകന് വേണ്ടിയിട്ട് അത്രയേറെ അങ്ങേ അറ്റം വരെ പോലീസുകാരോട് വരെ മല്ലിട്ടൊരു 15-കാരിയെ നമുക്ക് കഴിഞ്ഞ ദിവസം കാണാനായിട്ട് സാധിച്ചു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, കാമുകിയെയും പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. കാരണം അത്രയ്ക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് നമ്മളുടെ കാര്യം. ഒരു 15 വയസ്സിൽ അത്രയും ആത്മാർത്ഥത കാണിക്കാനുള്ള ആ ഒരു തൻ്റെടമൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു കുട്ടികൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾക്കിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ലോണാട്ടേര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ സമാപനം. ആഗോള വെല്ലുവിളികൾക്കായി രൂപപ്പെടുന്ന പരിഹാരങ്ങൾ ഗ്ലോബൽ സൌത്തിനും ലഭ്യമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കും. രാജ്ഭാഷാ പുരസ്കാരങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പൂനെയിൽ സമ്മാനിക്കും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികൾ. രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കേരളത്തിൽ ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ തകർത്തത് 72 റൺസിന്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ സമാപനം. ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാവി നയങ്ങളും നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ മുന്നോട്ടുവച്ചു. വെല്ലുവിളികൾക്കായി രൂപപ്പെടുന്ന പരിഹാരങ്ങളുടെ പ്രയോജനങ്ങൾ ബ്രിക്സ് കൂട്ടായ്മയിൽ മാത്രം ഒതുങ്ങരുതെന്നും ഗ്ലോബൽ സൌത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവയെ ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
1: ബ്രിക്സ് മേ ഗ്ലോബൽ സൌത്ത് കെ ദേശോ കാ വിശ്വാസ് ബഢാ ഹൈ ക്യോകി ബ്രിക്സ് മേ ഉൻകി ആവാസ് സുനി ജാതി ഹൈ ഉൻകെ അനുഭവ കാ സമ്മാൻ ഹോതാ ഹൈ ഔർ സൊല്യൂഷൻ ഉൻകെ ലിയേ ഹി നഹീ ഉൻകെ സാത്ത് മിൽകർ ബനായേ ജാതേ ഹൈ. We may be rooted in different realities, but together we rise through cooperation and blossom for humanity.
0: ബ്രിക്സിന്റെ അടുത്ത അധ്യക്ഷപദം ഏറ്റെടുക്കുന്ന ചൈനയ്ക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 15 ഉന്നതതല ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തി. ലോക നേതാക്കളും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ മേധാവികളും ഇതിൽ ഉൾപ്പെടുന്നു. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പ്രാദേശിക ആഗോള സംഭവ വികാസങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ കൈമാറുന്നതിനും കൂടിക്കാഴ്ചകൾ അവസരമൊരുക്കി. കസാഖിസ്ഥാൻ, ഈജിപ്ത്, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി, നൈജീരിയ, ഉഗാണ്ട എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി നിരവധി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. വിവിധ മേഖലകളിലായി 50-ലധികം നേട്ടങ്ങൾ കൈവരിക്കാനായെന്നും ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ സുപ്രധാന നേട്ടമാണ് ഇതെന്നും വിദേശകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തിക കാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ബ്രിക്സ് ബിസിനസ് കൌൺസിൽ, വനിതാ ബിസിനസ് അലയൻസ് തുടങ്ങിയവയുടെ റിപ്പോർട്ടുകളും ഉച്ചകോടിയിൽ അവതരിപ്പിച്ചതായി അദ്ദേഹം അറിയിച്ചു. ഇതിലൂടെ വനിതാ സംരംഭകരുടെ കാഴ്ചപ്പാടുകൾ നേരിട്ട് ലോക നേതാക്കൾക്ക് മുന്നിലെത്തിക്കാൻ സാധിച്ചതായും ശ്രീ സുധാകർ ദലേല പറഞ്ഞു. ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ പരമ്പരാഗത സംയോജിത വൈദ്യശാസ്ത്രത്തിന് ലഭിച്ച അംഗീകാരം ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ബ്രിക്സ് ആരോഗ്യ വിഭാഗത്തിന് കീഴിൽ പരമ്പരാഗത സംയോജിത വൈദ്യശാസ്ത്രത്തിനായി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വിദഗ്ധ കർമ്മസമിതി അംഗരാജ്യങ്ങൾക്ക് അറിവ് പങ്കുവയ്ക്കാനും ഗവേഷണം ശക്തിപ്പെടുത്താനും വേദിയൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. കോഴിക്കോട് മർക്കസിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ തീരവും മലേഷ്യയും തമ്മിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൈതൃക ബന്ധം പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ടെന്ന് ശ്രീ അൻവർ ഇബ്രാഹിം അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷമാണ് അദ്ദേഹം കോഴിക്കോടെത്തിയത്. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: ഹിന്ദി ദിവസ് ആഘോഷങ്ങളുടെയും 6-ാമത് അഖിലേന്ത്യാ ഔദ്യോഗിക ഭാഷാ സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മുംബൈയിൽ നിർവഹിക്കും. ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിനായി മികച്ച സംഭാവന നൽകിയ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ അദ്ദേഹം സമ്മാനിക്കും. 1949 സെപ്റ്റംബർ 14 ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദി രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ 343-ാം അനുച്ഛേദത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവുമധികം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷകളിലൊന്നായ ഹിന്ദി 52 കോടിയിലധികം ജനങ്ങളുടെ മാതൃഭാഷയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒമാൻ തീരത്ത് വാണിജ്യക്കപ്പലായ MTEL ഗായയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്നും ഇതുവരെ 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായും ഒമാനിലെ ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഒമാൻ അധികൃതരുമായി ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും എംബസി അറിയിച്ചു. ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തുന്നതിൽ ഒമാൻ അധികൃതർ നൽകിയ പിന്തുണയ്ക്ക് എംബസി നന്ദി അറിയിക്കുകയും ചെയ്തു. രാജ്യവ്യാപകമായി സേവാ സങ്കൽപ് അഭിയാൻ പ്രചാരണ പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവന സ്മരണയിലും 2047 ജനപങ്കാളിത്തത്തിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിനുമായാണ് ഒക്ടോബർ 17 വരെ നീളുന്ന പ്രചാരണ പരിപാടിക്ക് തുടക്കമിട്ടത്. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളിലും ബൂത്ത് തലങ്ങളിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗത ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച മാറ്റിവച്ചു. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദൽ ബുസൈദിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഏകാഭിപ്രായം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ചില പ്രാദേശിക രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് യോഗം മാറ്റിയത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ തകർത്തത് 72 റൺസിന്. ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ 72 റൺസിന് പരാജയപ്പെടുത്തിയാണ് 8th തവണയും ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. ഇന്ത്യയ്ക്കുവേണ്ടി ഓപ്പണർമാരായ ഷഫാലി വർമ്മയും സ്മൃതി മന്ദാനയും ചേർന്ന് 129 റൺസ് നേടി. ഷഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഹോക്കിയിൽ ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ വനിതാ കിരീടങ്ങൾ ഇന്ത്യയ്ക്ക്. ആതിഥേയരായ ചൈനയെ തോൽപ്പിച്ചാണ് വനിതാ ടീം തുടർച്ചയായ 3rd തവണയും കിരീടം സ്വന്തമാക്കിയത്. ഫൈനലിൽ ദക്ഷിണ കൊറിയയെ 4-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ടീം കിരീടം നിലനിർത്തിയത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറ്റ് കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ വിജയികളെ അഭിനന്ദിച്ചു. കേരളത്തിൽ ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ദിവസങ്ങൾ നീളുന്ന ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കും. ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ ഘോഷയാത്രകളും പ്രത്യേക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഗണേശ വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ഗണേശ ചതുർത്ഥി ആശംസകൾ നേർന്നു. അപകടരഹിത സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് കണ്ണൂർ ജില്ലയിൽ രൂപീകരിച്ച ഹൈവേ സേഫ്റ്റി ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ ദേശീയപാത പരിശോധിച്ചു. ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: ദേശീയപാതയിലെ അനധികൃത പാർക്കിംഗ്, അപകട സാധ്യതാ മേഖലകൾ, സൂചനാ ബോർഡുകൾ, റിഫ്ലക്ടറുകൾ, സ്പീഡ് ബ്രേക്കറുകൾ തുടങ്ങിയവയുടെ അപര്യാപ്തത എന്നിവയാണ് സംഘം പരിശോധിച്ചത്. വളപട്ടണം മേഖലയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി ബസ് ബേ സ്ഥാപിക്കാനുള്ള സാധ്യതയും ജില്ലാ കലക്ടർ പരിശോധിച്ചു. ഇവ പരിഹരിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ജില്ലാ കലക്ടർ ബന്ധപ്പെട്ടവർക്ക് നൽകി.
0: പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യം വെച്ചുള്ള ഏക് പേട് മാ കേ നാം രാജ്യവ്യാപക ക്യാമ്പയിനിന്റെ ഭാഗമായി തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ വൃക്ഷത്തൈ നടീൽ പരിപാടി സംഘടിപ്പിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ഫലവൃക്ഷത്തൈകൾ നട്ട് ക്യാമ്പയിനിൽ സജീവമായി പങ്കെടുത്തു. ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുക, ഭാവി തലമുറകൾക്ക് പ്രയോജനപ്പെടുന്ന സുസ്ഥിര അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യം. മെക്സിക്കോയിൽ നടന്ന ലോകകപ്പ് അമ്പെയ്ത്തിൽ ചരിത്രം കുറിച്ച് ധീരജ് ബൊമ്മദേവര. ഫൈനലിൽ ജപ്പാന്റെ നകാനിഷി ജുനെയെ 6-5 എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. ഇതോടെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ റിക്കർവ് ആർച്ചറായി ധീരജ് ബൊമ്മദേവര മാറി. T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ 7 പരാജയപ്പെടുത്തി ഇന്ത്യ. ടോസ് നേടിയ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ബാറ്റിംഗിനയക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ സമാപനം. ആഗോള വെല്ലുവിളികൾക്കായി രൂപപ്പെടുന്ന പരിഹാരങ്ങൾ ഗ്ലോബൽ സൌത്തിനും ലഭ്യമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കും. രാജ്ഭാഷാ പുരസ്കാരങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പൂനെയിൽ സമ്മാനിക്കും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച ഇന്ത്യ. 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികൾ. രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കേരളത്തിൽ ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ തകർത്തത് 72 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
7: നോക്ക് നോക്ക്, ജോയ് ആലുക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
8: ശരിക്കും
9: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
7: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
10: ജോയ് ആലുക, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം ഏതറ്റം വരെ പോകും എന്ന് പറയുന്നതിന്റെ ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതേസമയം ചിലർക്ക് പ്രണയം ആത്മാർത്ഥമാണെന്ന് തെളിയിക്കാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം പോലെ, ബൈക്കിൽ പെട്രോൾ അടിക്കാൻ മറന്നാലും നീ പേടിക്കണ്ട, ഞാൻ തള്ളാമെന്ന് പറയുന്ന ഒരാളാണ് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം എന്ന് പറയുന്നത്. പക്ഷേ ആത്മാർത്ഥ പ്രണയം എവിടെ വരെ പോകണം? നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നിടം വരെയല്ല, നമ്മുടെ സംശയം തുടങ്ങുന്നിടം വരെയും അല്ല, പരസ്പരം നിയന്ത്രിക്കുന്നിടം വരെയും അല്ല. രണ്ടുപേർക്കും സ്വന്തം ജീവിതവും അവരുടെ സ്വപ്നവും ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനിടയിൽ ഒരാൾക്ക് മറ്റൊരാൾ ഒരു നല്ല കൂട്ടായി നിൽക്കുന്നിടമാണ് ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു പ്രണയം വളരുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം നമ്മളുടെ ആദ്യത്തെ പാസഞ്ചർ ഇതാ ഇങ്ങനെ വിളിച്ചു, ഇതാ കട്ടായി. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഈ ഒരു ആത്മാർത്ഥ പ്രണയം, നീ എൻ്റേതാണ് എന്നതിലല്ല ആ ഒരു പ്രണയത്തിൻ്റെ സൗന്ദര്യം, നീ ആയിരിക്കുമ്പോഴും നിന്നെ സ്നേഹിക്കുന്നു എന്നതിലാണ്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നതിലാണ് ഏറ്റവും വലിയ കാര്യം ഇരിക്കുന്നത്. അപ്പോൾ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
1: നമസ്കാരം. സമയക്കുട്ടി സുഖമല്ലേ?
0: ആ കേൾക്കാം, പറഞ്ഞോളൂ.
1: പ്രേമം മാധുര്യം, സ്നേഹവും അമൃതവും എല്ലാം നിറഞ്ഞതാണ് പ്രേമം. പ്രേമം തലക്കി പിടിച്ചാൽ കണ്ണുപോലും കാണത്തില്ലെന്നാണ് കവിമാര് കൂടി പാടുന്നത്. അപ്പൊ പ്രേമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രേമിക്കുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും കൂടെയുള്ളവരെല്ലാം പരസ്പരം പ്രേമിക്കുന്നു, വിവാഹം കഴിക്കുന്നു. പക്ഷേ നമ്മൾ പ്രേമിച്ച് വിവാഹം കഴിച്ച് പരസ്പരം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് എത്രയോ വർഷം പ്രേമിച്ചിട്ട് നിസ്സാരമായ കാര്യത്തിന് ബന്ധം ഒഴിഞ്ഞു പോകുന്ന കേസുകൾ നമ്മുടെ തൊട്ടുമുമ്പിൽ തന്നെ ഉണ്ട് ഒരുപാട്. പിന്നെ ഒന്നാമത്തെ കാര്യം, പ്രേമിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല, ആർക്കും ആരെയും പ്രേമിക്കാം, വിവാഹം കഴിക്കാം. പക്ഷേ കുട്ടികളും ഭർത്താവും അല്ലെങ്കിൽ ഭാര്യയും മക്കളുമായിട്ട് ജീവിക്കുന്ന കുടുംബത്തിലേക്ക് കടന്നു നിന്ന് അവരെ പ്രേമിക്കരുത് എന്ന് വെച്ചാൽ അതിന്റെ ഫീലിംഗ് അനുഭവിക്കുന്ന ആ കുട്ടികളാണ്.
0: അപ്പൊ ഈ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം എന്ന് പറയുന്നത് ഏതറ്റം വരെ പോവാ? ഈ ഒരു അറ്റം വരെയൊക്കെ പോകാ അല്ലേ?
1: അങ്ങനെ പോയി ആ ചതി. ഇപ്പൊ നമ്മുടെ സമൂഹത്തില് ഇപ്പൊ നമ്മള് വർഷങ്ങൾക്ക് മുമ്പുള്ള എന്റെ ഒരു കാലഘട്ടത്തിലൊക്കെ കണ്ടിരുന്നത് നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, പരസ്പരം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പരസ്പരം തുറന്ന് സംസാരിക്കും, നമ്മളെല്ലാരെയും ഭയക്കും. അതായത് സമൂഹത്തെ ഭയക്കുന്നു, അയൽക്കാരെങ്കിലും കാണുമെന്നോ അവർ നമ്മുടെ വീട്ടിൽ ചെന്ന് പറയുന്നൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. അതായത് 25 വർഷത്തിന് മുമ്പുള്ള കാര്യം പറഞ്ഞു. അപ്പൊ അന്നേരം എല്ലാരും ഭയന്നിരുന്ന കാലഘട്ടം, പരസ്പരം തുറന്ന് സംസാരിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. എന്നിട്ടും ലെറ്റർ വഴി കൈമാറി ആ ബന്ധങ്ങൾ നിലനിന്ന് ഇപ്പൊ എത്രയോ വർഷം കൊണ്ട് ജീവിക്കുന്ന ലൈഫ് ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ വെച്ചിട്ട് അയാളെ പ്രേമിച്ചിട്ട് അടുത്ത ആളെ തേച്ചിട്ട് പോകും. ഒരു ഒരു ഹരം, അതൊരു
0: ഹരം
1: ഉണ്ട്, ഉണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. 100% എടുത്താൽ അതിൽ 5% ആത്മാർത്ഥമുള്ളതായിരിക്കും, ബാക്കി 95% തേച്ചിട്ട് പോകുന്നവരായിരിക്കും.
0: തേച്ചിട്ട് പോകും
1: തീർച്ചയായിട്ടും പോയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ചതി
0: ഈ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയത്തിന്റെ ലൈൻ എവിടെ വരെയാണെന്ന് പറയാം?
1: ലൈനോ, ആത്മാർത്ഥമായ പ്രണയത്തിന്റെ ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ ഒരു സംഭവം കണ്ടതാ. ഇപ്പൊ ഒരു ട്രാഫിക് പോലീസായിരുന്ന പെണ്ണ് മലപ്പുറത്തുള്ള ഒരു ചെറുക്കനുമായിട്ട് സ്നേഹമായി, പരസ്പരം പൈസ ഇടപാടാണ് തുടങ്ങിയത്, സ്റ്റാർട്ടിംഗ് തുടങ്ങി. നമ്മുടെ മണപ്പള്ളിയിലായിരുന്നു ആ അപകടം നടന്നത്. അപ്പം അങ്ങനെ അവര് പരസ്പരം സ്നേഹിച്ചു. അപ്പൊ ഇയാൾക്ക് ആ പെണ്ണിനോട് ആത്മാർത്ഥമായി സ്നേഹം തോന്നി, പക്ഷെ ഇവർക്ക് അങ്ങനെ മനസ്സിലായില്ല. ഇപ്പൊ പരസ്പര ബന്ധമായിട്ട് ഇവരിങ്ങനെ പോയി. കുറെ കാലഘട്ടം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത് ഇവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. അപ്പൊ അവള് പയ്യനെ പാതി അതിന് പിന്മാറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവന് ഇവളെ ഇവനില്ലാതെ ജീവിക്കാൻ പറ്റുന്ന കാലാവസ്ഥ. ഇപ്പൊ കൊച്ചിനാണെങ്കിൽ 2-3 വയസ്സേ ഉള്ളു, അന്ന് 1.5-2 വയസ്സേ ഉള്ളു, പിന്നെ മൂത്ത കുട്ടിക്ക് 4 വയസ്സെങ്ങാണ്ടേ ഉള്ളു. അന്ന് അങ്ങനെ അത് തുടർന്നുകൊണ്ട് ഇപ്പൊ അവൾക്ക് ഈ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാനും വയ്യ, ഭർത്താവിനെ ഉപേക്ഷിക്കാനും വയ്യ, ഈ ബന്ധം നിലനിർത്താനും പറ്റത്തില്ല. അങ്ങനെ ഇരിക്കെ അവന് ആ മലപ്പുറത്തുനിന്ന് തന്നെ വന്ന് കാറിൽ വന്ന് ആ റോഡിൽ വെച്ച് പെട്രോൾ ഒഴിച്ചിട്ട് അവളെ കൊന്നു. അവനും ഭയങ്കരമായ മാരകമായ പൊള്ളലേറ്റ് കുറച്ച് ദിവസം കഴിയുമ്പോ അവരും മരിക്കുകയാണ്. അപ്പം അത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിക്കോണം. അപ്പം നമ്മള് ഈ പൈസ ഇടപാടായാലും നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോൾ പൈസയായിട്ട് ആദ്യം തുടങ്ങുന്ന അതിൽ നിന്നാണല്ലോ സഹായം, പരസ്പര സഹായം. ഈ സഹായത്തിൽ നിന്ന് തുടങ്ങുമ്പോൾ അത് പിന്നെ അവൻ ചിലപ്പം എവളെ കണ്ട് ഇഷ്ടം ആത്മാർത്ഥമായി സ്നേഹിക്കാൻ അവളില്ലാതെ ജീവിക്കത്തില്ല എന്നുള്ളൊരു പൊസിഷനിൽ അവനെയും കൊണ്ടെത്തിച്ച് അവന്റെ ജീവിതവും പോയി, ഈ സ്ത്രീയുടെ ജീവിതവും പോയി.
0: അതാണ് നമ്മള് സംസാരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഭയങ്കര രസകരമായിട്ടുള്ളൊരു കാര്യം സംസാരിച്ച് നമ്മളിങ്ങനെ പോകാനായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ തീർച്ചയാണ് ശരിയായിട്ടൊരു കുടുംബബന്ധം എന്ന് പറയുമ്പം ആ കുടുംബബന്ധങ്ങളെ നമ്മൾ നന്നായിട്ട് നിലനിർത്തുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു ആത്മാർത്ഥമായ പ്രണയം എന്ന് പറയുമ്പം ഇത്രയും അറ്റങ്ങൾ വരെ പോകുമ്പോൾ നമുക്കതിനെ ആത്മാർത്ഥം എന്നൊന്നും നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ അതൊക്കെ വലിയ സ്വാർത്ഥത എന്ന് തന്നെ നമുക്കതിനകത്ത് ഒരു പറയാനായിട്ട് പറ്റുകയുള്ളൂ. സ്വാർത്ഥതയാണ്, തികച്ചും സ്വാർത്ഥതയെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അതൊരിക്കലും ആത്മാർത്ഥതയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ, നമസ്കാരം മോളെ.
0: നമസ്കാരം. ആ, സുഖം സുഖം സുഖം.
2: യോഗം ഉണ്ടെങ്കിൽ പ്രണയം ഉണ്ടല്ലോ മോളെ.
0: അതെ.
2: നീ ഏത് കാലത്തായാലും എത്ര ഇല്ല പറഞ്ഞാലും ജീവിക്കാൻ അല്ലെങ്കിലും ഒരു മനുഷ്യനോട് സന്തോഷമായിട്ട് സംസാരിക്കാനും എല്ലാ കാര്യത്തിനും ഒരു കൂട്ട് കാണും. അത് മനുഷ്യന്റെ എല്ലാ ജീവിതത്തിലുള്ളതാ. ജീവിതത്തിൽ മോള് പറഞ്ഞതുപോലെ സത്യവ തേപ്പിക്കുന്ന പ്രണയമുണ്ട്, തേപ്പിച്ചിട്ട് പോകും. ഇന്നത്തെ കാലത്തെന്ന് പറയുമ്പോ മോളെ മൊബൈൽ എന്ന് പറയുന്നത് എല്ലാ ബന്ധങ്ങളും അതിൽ കൂടെ തന്നെ അങ്ങ് പോകുമായിരുന്നു. ഞങ്ങളുടെയൊക്കെ കാലത്താണെങ്കിൽ ഉള്ള പേപ്പർ ഇത്രയും എഴുതി നേരിട്ട് കൊടുക്കാൻ പോലും ഒക്കുവോ. എവിടെല്ലാം ലക്ഷ്യം പറഞ്ഞ കാട്ടിലും കഴുതയിലും ഒക്കെ വെച്ച് അവരെ എത്തിക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയ ആ പ്രണയം വരെ എത്രയോ തോപ്പിച്ചിട്ടുണ്ട്. തോപ്പിച്ചപ്പം പിന്നെ ജീവിച്ച് കാണിക്കണം എന്നുള്ള ഒരു മനസ്സായി. നമ്മളെ തോപ്പിച്ചതല്ലേ. എനിക്കൊരു അനുഭവം ഉണ്ടായി മോളെ, ഞാൻ എന്റെ സ്വന്തം കാര്യം പറയാം. ഞാനിപ്പോ വയസ്സായാലും പ്രണയം എന്നുള്ളത് അതൊരു പ്രായത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. പിന്നെ നമ്മളെ ആത്മാർത്ഥമായിട്ട് നമ്മളെ പ്രേമിക്കുന്നു, അല്ല പ്രണയിക്കുന്നു. പ്രേമമായാലും പ്രണയമായാലും എന്തോ ആയാലും മോളെ നമ്മള് വിശ്വാസത്തോടാ. ഇന്നത്തെ പിള്ളേരുടെ കൂട്ടല്ല, സൗന്ദര്യത്തിന് പുറകെ പോകത്തില്ല. എത്ര മുഖം കൊള്ളത്തില്ല അല്ലെങ്കിൽ ആള് കൊള്ളത്തില്ലെങ്കിലും നമ്മുടെ കണ്ണിൽ ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ പ്രണയിക്കും. അത് നമ്മുടെ മനസ്സ്.
0: അതായത് നമുക്ക് ഇപ്പം ആരെങ്കിലും ഒരാളെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നമ്മൾ എന്തെങ്കിലും കുറവോ കുറ്റവോ ഉണ്ടോന്നൊന്നും നമ്മൾ നോക്കില്ല. അത് തന്നെയാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു കേസിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മളൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും കുറവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ കണ്ണിൽ അത് പെടാറില്ല. ആ കണ്ണിൽ പെടാത്തത് ചിലപ്പോൾ ഒരു നിരാശയിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷനും വരാം എന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം ഏതറ്റം വരെ പോകും എന്നുള്ളൊരു ചോദ്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2 ലോണാട്ടേര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയ്യ.

0: സുവിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഹിന്ദ് റേഡിയോ 91.2.
1: പതിനാലാം സ്ഥലം, ഈശോയുടെ മൃതദേഹം സംസ്കരിക്കുന്നു. ജനിക്കാനിടമില്ലാതിരുന്നതുപോലെ തന്നെ അടക്കപ്പെടുവാനും ഇടമില്ലാത്തവനായി ദൈവം യാത്രയാകുന്നു. അന്യന്റെ ഔദാര്യമായ കാലിത്തൊഴുത്ത് പോലെ, അരിമത്തിയാക്കാരൻ ജോസഫിന്റെ ഔദാര്യമായ കല്ലറയിലേക്കാണ് ആ യാത്ര. ജീവിതകാലം മുഴുവൻ തർക്കത്തിന്റെ അടയാളമായിരുന്ന അങ്ങയെ മരണശേഷം

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം, അത് ഏതറ്റം വരെ പോകാം എന്നുള്ളൊരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രണയം എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് അല്ലെ. ഒരാളെ കണ്ടാൽ ഹൃദയം ഇങ്ങനെ പടപടാന്നിരിക്കും. ഫോൺ എടുത്ത് നോക്കുമ്പോൾ മെസ്സേജ് ഒന്നുമില്ല, പക്ഷെ വാട്സപ്പിൽ നമ്മളിങ്ങനെ തുറന്നു നോക്കും, ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കും, അവരുടെ ലാസ്റ്റ് സീൻ നോക്കും, പ്രൊഫൈൽ പിക്ചർ മാറിയോ എന്ന് നോക്കും, അവസാനം സ്വന്തം തന്നെ ഒരു പ്രൊഫൈൽ പിക്ചർ എടുത്ത് ഇങ്ങനെ അടച്ചു വെക്കും. അതൊക്കെയാണ് പ്രണയത്തിൻ്റെ ആദ്യത്തെ ആ ഒരു ലക്ഷണങ്ങൾ എന്നൊക്കെ പറയുന്നത്. പിന്നെ പ്രണയം കുറച്ച് സീരിയസ് ആകും. രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ്, ഉച്ചയ്ക്കാണെങ്കിൽ ലഞ്ച് കഴിച്ചോ, വൈകുന്നേരം ആണെങ്കിൽ എവിടെയാ, രാത്രി എന്താ, ഇന്ന് കുറച്ച് മാറിയ പോലെ, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങളുടെ ആ ഒരു തുടക്കം എന്ന് പറയുന്നത്. കാരണം എവിടെയാ എന്നൊരു ചോദ്യം ചിലപ്പോൾ ലൊക്കേഷൻ ചോദിക്കുന്നതല്ല, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നതിൻ്റെ ഒരു അണ്ടർ കവർ വെർഷനൊക്കെ ആയിരിക്കാം എന്നുള്ളതാണ്. ആത്മാർത്ഥ പ്രണയം എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ വലിയ സാക്രിഫൈസ് ഒക്കെ മനസ്സിൽ കാണും. നിനക്കായി ഞാൻ ജീവൻ പോലും കൊടുക്കും, എവിടുന്ന് ചുമ്മാതാ. പിന്നെ നമ്മുടെ അടുത്ത് തന്നെ ഒരു ഇതുണ്ട്, നമ്മുടെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു കാമുകനും കാമുകനും എടുത്ത് ചാടി, നിരത്ത് കാമുകൻ എടുത്ത് ചാടി, പുറയിൽ കാമുകി എടുത്ത് ചാടിയില്ല. അങ്ങനെയും ഇതിനകത്ത് നിന്ന് ഇങ്ങനെ വലിച്ചു പോകുന്നവരും ഉണ്ട് എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും. പക്ഷേ വീട്ടിൽ നിന്ന് വിളിച്ച് പച്ചക്കറി വാങ്ങി വരണമെന്ന് പറഞ്ഞാൽ എനിക്കിന്ന് ബിസിയാണ്, ഇതാണ് നമ്മളുടെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു സ്നേഹം എന്ന് പറയുന്നത്. പിന്നെ പ്രണയത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്നറിയാവോ, എനിക്കൊന്നുമില്ല എന്ന് പറയുന്ന ആ ഒരു പാർട്ണർ. അത് കേട്ടാൽ മനസ്സിലാക്കണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടുണ്ട്. അതായത് ഒന്നുമില്ലേ, ഇല്ല. ഷുവറാണോ, അതെ. എന്നോട് ദേഷ്യമാണോ, അല്ല. അവിടെ കോൺവെർസേഷൻ തീർന്നു എന്ന് നമ്മൾ വിചാരിച്ചാൽ അടുത്ത 10 മിനിറ്റിൽ പഴയ 3 മാസത്തെ ഹിസ്റ്ററി തുറക്കും. അതാണ് അങ്ങനെയുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം എന്ന് പറയുന്നത്. പക്ഷേ തമാശ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആത്മാർത്ഥമായ പ്രണയം ഒരാളെ സ്വന്തമാക്കാനുള്ള ആഗ്രഹവും കാര്യങ്ങളും ഒന്നുമല്ല, ഒരാളെ മനസ്സിലാക്കാനുള്ള മനസ്സാണ്. അവരുടെ സൈലൻസ് പോലും നമുക്ക് മനസ്സിലാക്കും. അവൾ പറയാതെ വിഷമിക്കുന്നത് നമുക്ക് തിരിച്ചറിയും. അവരുടെ വിഷയത്തിൽ അസൂയപ്പെടാതെ നമ്മൾ സന്തോഷിക്കും. തെറ്റുകൾ വന്നാൽ കുറ്റപ്പെടുത്തുന്നതിന് വരം കൂടെ നിൽക്കും. ഇതൊക്കെയാണ് കേട്ടോ കുറച്ച് പ്രണയത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: നമസ്തേ മോളെ. നമസ്തേ.
0: നമസ്കാരം.
1: സുരേന്ദ്രൻ മോളെ,
0: പറഞ്ഞോളൂ ചേട്ടാ.
1: നല്ലൊരു വിഷയമാണ് എടുത്തത്, അതിനൊരു അഭിനന്ദനം അർപ്പിക്കുന്നു.
0: താങ്ക് യു.
1: കാര്യം പ്രണയത്തെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ മോളെ, യഥാർത്ഥ പ്രണയം എന്താണെന്ന് ആർക്കും അറിയത്തില്ല.
0: അറിയത്തില്ല.
1: കത്തി കൊണ്ട് കുത്തുക, പെട്രോൾ ഒഴിക്കുക, ഇതൊക്കെയാണോ പ്രണയം എന്ന് പറയുന്നത്? ഭാഷയില്ല, ദേശമില്ല, വേഷവിധാനങ്ങളുടെ വ്യത്യാസമില്ല. നിന്നെ എനിക്കിഷ്ടമാ, നീ എന്നെ കൊണ്ടുപോകാമോ എന്ന് ചോദിക്കും. പറഞ്ഞ മനസ്സിലായോ? അത് ഏത് രാജ്യത്തായാലും അങ്ങനെ ചോദിക്കാൻ അങ്ങനെ അനുഭവം ഉണ്ട്. അതുകൊണ്ടാ പറഞ്ഞത്. തീർച്ചയായിട്ടും.
0: ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം എന്ന് പറയുമ്പം ഒരാളോട് നമുക്ക് ഇഷ്ടമാണോന്ന് ചോദിച്ചാൽ നീ എന്റെ കൂടെ പോരുന്നോ, എന്റെ കൂടെ മോഹൻലാൽ ചോദിക്കത്തില്ലേ. അപ്പൊ വരുമ്പോ ഞാൻ നിന്റെ കൂടെ എന്ന് പറയുന്നതാണോ?
1: എന്നിട്ട് അതല്ല മോളെ ഞാൻ പറയാം. വന്നാൽ പരസ്പരം കാണാതെ വീട്ടുകാർ ആലോചിക്കുന്ന ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നാൽ അവളെ പ്രണയിക്കുമെങ്കിൽ അതാണ് പ്രണയം. പിന്നെ ഫിസിക്കലായിട്ട് എന്തെങ്കിലും വരുമ്പോ ബംഗാളികളുടെ കൂടെ ഓടിച്ചോടുന്നപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് പ്രണയമല്ല, പട്ടണയിൽ പോകുന്നിടം വരെ അവളെ തോളിലെടുക്കുമെങ്കിൽ, ഫിസിക്കലായിട്ട് അവൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴും അവളെ പ്രണയിക്കുമെങ്കിൽ, അവളെ മുഖ സൗന്ദര്യം പോകുമ്പോ, ആരോഗ്യം പോകുമ്പോ, അവളെ ഉൾക്കൊണ്ട് അവളെ കൂടെ ചേർത്ത് നിർത്തുമെങ്കിൽ അതാണ് പ്രണയം. ഞാനങ്ങനെ ഞാൻ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക മോളെ. ഞാൻ ഇപ്പോഴും 10-54 വയസ്സ്, ഞാൻ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇപ്പോഴും എന്റെ ഭാര്യയെ ചുംബിക്കാറുണ്ട്. അവർ മക്കള് നിന്നാലും ആര് നിന്നാലും എങ്ങോട്ടെല്ലാം പോകുമ്പോ അവര് വരുമ്പോഴും ഞങ്ങൾ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യകാലമുള്ള പ്രണയത്തെക്കാളൊക്കെ തീവ്രമായിട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര പ്രണയം തന്നെ. അത് തുറന്നു പറയുന്നതിനകത്ത് ഒരു നാണക്കേടുമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് അതുപോലെ പ്രണയിക്കട്ടെ. ഞാനവിടെ കണ്ണിന്റെ കാഴ്ചയുടെ പ്രശ്നമായിട്ട് ഞാൻ ഇന്ന് നടക്കാൻ കുഞ്ഞിനെ നോക്കുന്ന പോലെ ആണ് ഞാൻ നോക്കുന്നത്. അതാണ് പ്രണയം. അല്ലാതെ ഒരു മോളെ ഒരു പറ്റം പറഞ്ഞോട്ടെ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ചില പ്രണയങ്ങളുണ്ട്. കാമുകൻ ഒരു ഒരു കമ്മല് മേടിച്ചു കൊടുക്കും. പ്രണയം നശിക്കുമ്പോ അത് ഓടിച്ച് അവള് ജനലിലൂടെ പുറത്തോട്ടെറിയും, അല്ലെങ്കിൽ യവൻ പോയി ആത്മഹത്യ ചെയ്യും, അല്ല അവൾ ആത്മഹത്യ ചെയ്യും. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പയ്യൻ അങ്ങനെ ആത്മഹത്യ ചെയ്താൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അങ്ങനെ ഒരിക്കലും ആരും ഒന്നും ചെയ്യരുത്. ഒരാള് പോയെങ്കിൽ നിങ്ങൾക്ക് ദൈവം മറ്റൊരാളെ കരുതി വെച്ചിട്ടുണ്ട്. ഈശ്വരൻ കൂട്ടിച്ചേർത്തവരെ മനുഷ്യനായി വേർപെടുത്താൻ സാധിക്കത്തില്ല. സക്സസ് ആയ ജീവിതമായിരിക്കും.
0: അതെ അതെ അതെ അതെ, അതാണ് ഇപ്പോഴത്തെ കുട്ടികളോടും നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ എടുത്ത് ചാടി കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിൽ ആ കണ്ട സംഭവ വികാസങ്ങൾ പോലെ, നിങ്ങൾ ഒരിക്കലും അതാണ് നിങ്ങളുടെ ലൈഫിൽ ഹീറോ ഹീറോയിസം എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. നമ്മൾക്ക് പറയാനുള്ളത് നമ്മളുടെ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളോടാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വലിയ അതിശയമായിട്ടും വലിയ ഹീറോയിസമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ കൂടുതലും ഈ ഡിജിറ്റൽ സോഷ്യൽ മീഡിയ ഇത്രയധികം ഈ ഒരു ഇത്രയധികം സ്റ്റേജിൽ നിൽക്കുന്ന, അതായത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഹീറോയിസം ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇതൊന്നും അല്ല, ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് ജീവിതങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളുടെ ചുറ്റിനും കടന്നു വരുന്ന ശരികളെയും തെറ്റുകളെയും മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു സംഭവം കണ്ടപ്പോൾ ആ 15 വയസ്സുള്ള ആ ഒരു കുട്ടി നമ്മൾ പോലീസുകാരുടെ ദേഹത്തേക്ക് കൈവെക്കുന്ന ആ ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. അത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, അവരുടെ കാമുകന് വേണ്ടിയിട്ടാണ് അവരത്രയും കിടന്ന് ആ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇത്രയും കിടന്ന് അഭ്യാസ പ്രകടനങ്ങൾ കാണിച്ചപ്പോൾ തീവ്ര പ്രണയം എന്ന് എല്ലാവരും ട്രോളി വിശേഷിപ്പിച്ചപ്പോഴും നമുക്കതിനകത്ത് പറയാനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിവരമില്ലായ്മ എന്ന് പറയുന്നൊരു കാര്യം കൂടെ അതിനകത്തുണ്ട്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവരുടെ ചുറ്റിനും ആരും ഇല്ലാതെ പോയതാണ് ഈ ഒരു കാര്യത്തിന് കാരണമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അതിനൊക്കെ മുകളിലാണ് വളരെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്ന രണ്ടു പേരുടെ മനസ്സെന്ന് പറയുന്നത്. ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ പ്രണയം തുടങ്ങുന്ന സമയത്ത് രണ്ടുപേർക്കും നല്ല സൗന്ദര്യവും രണ്ടുപേർക്കും നല്ല അവരുടേതായിട്ടുള്ള ശരികളും തെറ്റുകളും കുറവുകളും ഒക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കി രണ്ടുപേരും നല്ല രീതിയിൽ മനസ്സിലാക്കി ആ ഒരു ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജീവിതത്തിൻ്റെ ഒരറ്റത്തെത്തുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ സൗന്ദര്യങ്ങൾ പോകാം. ഈ പറഞ്ഞതുപോലെ തന്നെ ഫിസിക്കലി ആരെങ്കിലുമൊക്കെ വീക്കാകാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിറകെ പോകാം. ഈ ഒരു ചലഞ്ച്, അതൊക്കെ ഒരു ചലഞ്ചാണ് ജീവിതത്തിൽ നമുക്ക് വരുന്ന ആ ഒരു ചലഞ്ചൊക്കെയാണ്. അതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ പോലും രണ്ടുപേരെയും ബുദ്ധിമുട്ടിക്കാതെ, അല്ലെങ്കിൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബുദ്ധിമുട്ടും കൊടുക്കാതെ വീണ്ടും ആ സ്നേഹത്തെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിനെയൊക്കെ ഭേദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമെന്ന് നമ്മൾക്ക് നമ്മളുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു ജീവിതത്തിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഒരു പങ്കാളിയെ നിങ്ങൾക്ക് കണ്ടെത്തുമ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യും. അപ്പോഴായിരിക്കും നിങ്ങൾ ആ ഒരു പ്രണയം അപ്പോൾ നിങ്ങൾ ആസ്വദിച്ച് തുടങ്ങുന്നത്. അല്ലാതെ ഈ കാണുന്ന കാട്ടിക്കൂട്ടലുകളല്ല എന്ന് വേണം നമുക്ക് നമ്മളുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2 വിലോണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർച്ചേ സുമയ്യ.

0: വയസ്സുള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
6: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
5: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
7: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: ഹലോ,
0: നമസ്കാരം.
1: നമ്മളാരും തേച്ചിട്ടും പോയില്ല, നമ്മളാരും തേച്ചിട്ടില്ല. അതുകൊണ്ട് അതിനെ കുറിച്ചല്ല, വേറെ കുറച്ച് കാര്യങ്ങൾ എനിക്കൊന്ന് പറയണമെന്നുണ്ട്.
0: പറ.
1: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് ഹൃദയം എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഈ സ്നേഹം, ഇഷ്ടം, പ്രണയം. അതിന്റെ വേറൊരു വേഷണം കൂടി ഉണ്ട്, ചതി, വഞ്ചന, പറ്റിക്കല്, അങ്ങനെ കുറെ സംഭവങ്ങൾ. പിന്നെ ഈ സ്നേഹം, ഇഷ്ടം, പ്രണയം ഇവ മൂന്നും മൂന്ന് അക്ഷരങ്ങളിൽ ഒതുങ്ങുന്നതാണെങ്കിൽ കൂടിയും അത് കാണാനും വായിക്കാനും ഒക്കെ അതിമനോഹരമാണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ പ്രവൃത്തിയും അനുഭവങ്ങളും എല്ലാം. ഈ പ്രണയം, ഇഷ്ടം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കാര്യസ്വാധീനത്തിന് വേണ്ടി സ്നേഹിക്കുന്നതും ഒന്ന് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും. ഈ കാര്യസ്വാധീനത്തിന് വേണ്ടി സ്നേഹിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ശരീരത്തിന് വേണ്ടി, അല്ലെങ്കിൽ പണത്തിനോ മുതലിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. അങ്ങനെ കാര്യസ്വാധീനത്തിന് വേണ്ടി അവര് കാര്യം കഴിഞ്ഞിട്ട് അവർ ഒന്നെങ്കിൽ ഇട്ടിട്ട് പോവും, അല്ലെങ്കിൽ അവരുടെ കാര്യം നടന്നില്ലെങ്കിൽ ഇട്ടിട്ട് പോവും. ഈ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എന്ന് വെച്ചാൽ അത് മരിക്കുന്നിടം വരെയും അത് മാറത്തില്ല.
0: തീർച്ചയായിട്ടും
1: അത് അവരെ അവരെ കൂടെ കൂട്ടണം, അല്ലെങ്കിൽ ജീവിതത്തിലോട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരുടെ അവരെ കൂടെ കൂട്ടുന്നിടം വരെ അവരുടെ ശരീരത്തിൽ നിന്ന് തൊടുകയോ അവരെ ഒന്ന് വഞ്ചിക്കുകയോ പറ്റുകയോ ഒന്നും ചെയ്യത്തില്ല. എപ്പോഴും അവരുടെ കൂടെ കാണും. അവർക്ക് എന്തെങ്കിലും ഒരു വാക്കുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്കൊരു വിഷമം വരുമ്പോ അവരുടെ കൂടെ നിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ആത്മാർത്ഥതയുള്ള സ്നേഹം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇത് എന്ന് വെച്ചാല് നമുക്ക് ഈ കടലും കായലും തീയും ഒക്കെ കാണുമ്പം എന്തൊരു ഭംഗിയാ. അതിനകത്തോട്ട് എടുത്തു ചാടാൻ നമുക്ക് എളുപ്പമാണ്. അതിനകത്തോട്ടൊന്ന് കഴ കയറണമെങ്കിൽ ഒരുപാട് നമ്മൾ പ്രയാസപ്പെടണം. എന്നതുപോലാണ് ഈ സ്നേഹം, ഇഷ്ടം എന്നൊക്കെ പറയുന്നത്. അതിനകത്തോട്ട് ചാടിക്കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് കയറി വരാനാണ് ഈ ആൾക്കാർ കിടന്ന് പാട്. അത് ചാടുന്നതിന് ഒരു കുഴപ്പവും ഇല്ല, നമുക്ക് എളുപ്പം വേണമെങ്കിലും ഒരു കയറി ചാടാം. പക്ഷെ അതിനകത്തോട്ടൊന്ന് കര കയറി വരണമെങ്കിൽ ഒരുപാട് പ്രയാസമാണ്. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി വേണം ആൾക്കാർ ഇങ്ങനെയൊക്കെ എടുത്ത് ചാടാനും. ഇന്ന് മിനിഞ്ഞാത്ത ഈ വീഡിയോ ഞാനും കണ്ടൊരു സംഭവമാണ്. അത് എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ലഹരിയുടെ അടിമ, അല്ലാതെ ഒരു ആത്മാർത്ഥ സ്നേഹം ആണെങ്കിൽ അങ്ങനെയല്ല. ആ പയ്യനെ പിടിച്ചോണ്ട് പോയത് ഒരു തെറ്റ് ചെയ്തേനാ. ഈ പെൺകുട്ടി ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാണെങ്കിൽ അവനെ പറഞ്ഞു മനസ്സിലാക്കി എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ കൊണ്ടുവരാനേ ശ്രമിക്കത്തുള്ളൂ. പക്ഷെ ഈ കുട്ടി അവിടെ കിടന്ന് കാണിച്ചിട്ടുണ്ട് പോലീസുകാരൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നത്. ഈ പോലീസുകാരെ നമ്മൾ എപ്പോഴും കുറ്റം പറയും, പക്ഷെ അവരും മനുഷ്യരല്ലേ? അവര് എന്തെല്ലാം സഹിക്കണം, മനുഷ്യരൊക്കെ എന്തെല്ലാം സഹിക്കണം ഈ പോലീസുകാർ. അവരൊക്കെ സമ്മതിച്ചു കൊടുക്കണം കഷ്ടം. നമ്മൾ കാണുമ്പോ തന്നെ സങ്കടം വരും.
0: ഇപ്പൊ നമ്മള് സമൂഹത്തിൽ ഒരു തെറ്റ് ചെയ്യുന്ന ഒരു ആളല്ലെങ്കിൽ തെറ്റ് സമൂഹത്തിൽ ഒരു തെറ്റിലോട്ട് പോകുന്ന ഒരു ആളുകളുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് മാറ്റാനാണ് പോലീസുകാരെന്ന് പറയുന്നത്. പക്ഷേ അവരവിടെ നിന്നും മാറാതെ, അതായത് ഈ ചെയ്തവർ അതിൽ നിന്നും മാറാതെ പോലീസുകാരെ തന്നെ ആക്രമിക്കുന്ന ഒരു രീതി ആകുമ്പോഴത്തേക്ക്, അത് പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളാകുമ്പോഴത്തേക്ക്, അതിൽ വലിയ പ്രശ്നങ്ങൾ നമ്മൾ ഗുരുതരമായിട്ട് കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. കേട്ടുകൊണ്ടേയിരിക്കും. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: ഇഷ്ടത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫാസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്കു നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും
4: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
7: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
8: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
7: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
9: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.
10: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
11: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
10: അപ്പൊ പഴയ ചോയ്സോ?
11: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
10: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
11: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
10: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
9: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
2: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30-ാം വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 450 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
4: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
3: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
5: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: താം സഞ്ചരിച്ചുകൊണ്ടിരുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ RJ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം അത് ഏതറ്റം വരെ പോകും എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആത്മാർത്ഥമായ പ്രണയം ഒരാളെ സ്വന്തമാക്കാനുള്ള ആഗ്രഹമല്ല, ഒരാളെ മനസ്സിലാക്കാനുള്ള മനസ്സാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അവരുടെ സൈലൻസ് പോലും നമ്മൾ മനസ്സിലാക്കുക, അവർ പറയാതെ വിഷമിക്കുന്നത് നമ്മൾ തിരിച്ചറിയുക, അവരുടെ വിജയത്തിൽ അസൂയപ്പെടാതെ സന്തോഷിക്കുക, തെറ്റുകൾ വന്നാൽ കുറ്റപ്പെടുത്തുന്നതിന് പകരം കൂടെ നിൽക്കുക, അതൊക്കെയാണ് യഥാർത്ഥ പ്രണയമെന്ന് പറയുന്നത്. കാരണം പ്രണയം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതല്ല, ചിലപ്പോൾ നീ ക്ഷീണിച്ചല്ലോ, ഇന്ന് ഞാൻ ചെയ്യാം എന്നൊരു വാക്കാണ് ഏറ്റവും വലിയ പ്രണയം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. നാളെ തിരികെ എത്താം എന്ന പ്രതീക്ഷയോടെ കേട്ടുകൊണ്ടേയിരിക്കും എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: റേസറും ക്രീമുകൾ ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
5: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
4: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
6: നേടാം.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
9: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
10: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
6: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, September 10-15 മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
4: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. September 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
7: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
8: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും
4: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
5: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
7: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
8: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: ഓരോ നിമിഷവും കേൾക്കൂ റേഡിയോ 91.2.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
3: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
4: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
5: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
4: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ ഒരു കാശാ.
3: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിൾ, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
1: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
2: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ!
3: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ 1st നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
0: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: നോക്ക് ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും
2: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
3: നേടാം.
4: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: പറയുന്നേ.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
4: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
5: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ റേഡിയോ 91.2 ലേക്ക്. സ്റ്റേ ട്യൂൺ 91.2.

കുറ്റങ്ങൾ നിരത്തിയാലും ഇച്ചായിനെ ഞാൻ അവിശ്വസിക്കുമായിരുന്നില്ല. സ്വന്തം പെങ്ങളുടെ ഭർത്താവ് കള്ളം പറയില്ലല്ലോ. ജോർജ് കുട്ടി പറഞ്ഞപ്പോ മാത്രമാണ് ഞാൻ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയത്. സാഹചര്യവശാൽ തെറ്റ് ചെയ്ത ഒരാളോട് പൊറുക്കാൻ ഏത് പെൺകുട്ടിക്കും കഴിയും. പക്ഷെ ഇത് വയസ്സായ എന്റെ അപ്പച്ചനും അമ്മച്ചയ്ക്കും അവരുടെ ജീവിതത്തിൽ ഒരു ബാധ്യതയായി മാറാതിരിക്കാൻ വേണ്ടിയാകണം. എന്നെ ഒരുപാട് നിർബന്ധിക്കുന്നു ഒരു വിവാഹത്തിന്. ഈ വരുന്ന 27-ാം തീയതി എന്റെ മനസ്സമ്മതമാണ്.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. ആലപ്പാട് ഗ്രാമപഞ്ചായത്തിന് സുനാമി റെഡി അംഗീകാരം ലഭിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചായത്തിലെ 14-15 വാർഡുകളിൽ നാളെ സുനാമി മോക്ഡ്രിൽ സംഘടിപ്പിക്കും. യുനെസ്കോയുടെ കീഴിലുള്ള ഇന്റർ ഗവൺമെന്റൽ ഓഷ്യാനോഗ്രാഫിക് കമ്മീഷൻ, ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ്, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവയും സംയുക്തമായി നടപ്പിലാക്കുന്നതാണ് സുനാമി റെഡി പദ്ധതി. സുനാമി പോലുള്ള ദുരന്ത സാധ്യതകളെ ഫലപ്രദമായി നേരിടുന്നതിനായി തീരദേശ സമൂഹങ്ങളുടെ അറിവും തയ്യാറെടുപ്പും പ്രതിരോധ ശേഷിയും ശക്തിപ്പെടുത്തുകയാണ് പ്രധാന ലക്ഷ്യം. തദ്ദേശവാസികൾ, ജനപ്രതിനിധികൾ, ദുരന്ത നിവാരണ ഏജൻസികൾ, വിവിധ സർക്കാർ വകുപ്പുകൾ എന്നിവയുടെ സജീവ പങ്കാളിത്തത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മോക്ഡ്രിലിന്റെ ഭാഗമായി മുന്നറിയിപ്പ് കൈമാറൽ, ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കൽ, അടിയന്തര പ്രതികരണ സംവിധാനം, വിവിധ വകുപ്പുകളുടെ ഏകോപനം എന്നിവ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പരിശോധിക്കും. മോക്ഡ്രില്ലിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പ് യോഗം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷയായ ജില്ലാ കളക്ടർ ആനിജൂല തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമായ എസ് സജീദ്, കരുനാഗപ്പള്ളി തഹസിൽദാർ ബോസ് ഫ്രാൻസിസ്, ജില്ലാ സർവേയർ ഓഫീസർ ഡോക്ടർ രേഖ എം രവീന്ദ്രൻ തുടങ്ങി നിരവധി ഉദ്യോഗസ്ഥ പ്രമുഖർ പങ്കെടുത്തു. സംസ്ഥാനത്ത് തുടരുന്ന ചൂടിന് ആശ്വാസമായി മഴയെത്തും. വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച മുതൽ 3 ദിവസത്തേക്കാണ് ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളത്. ചൊവ്വാഴ്ച കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബുധനാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, ഇടുക്കി ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് തീരദേശ മേഖലകളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്തെ തീരങ്ങളിൽ വീണ്ടും കള്ളക്കടൽ മുന്നറിയിപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ തീരങ്ങളിൽ ചൊവ്വാഴ്ച രാത്രി 11:30 വരെ 0.9 മുതൽ 1.2 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. ജില്ലയിലെ സിവിൽ ജുഡീഷ്യൽ വകുപ്പിലെ വിവിധ കോടതികളിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡന്റ് ഡഫേദർ തസ്തികകളിലേക്ക് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡന്റ്, പുനലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡന്റ്, കൊല്ലം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ടൈപ്പിസ്റ്റ്, പരവൂർ ഫാമിലി കോടതി ഡഫേദർ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. സിവിൽ ക്രിമിനൽ കോടതികളിൽ നിന്നും വിരമിച്ച യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. നീതിന്യായ വകുപ്പിൽ നിന്നും വിരമിച്ച അപേക്ഷകരുടെ അഭാവത്തിൽ മറ്റു വകുപ്പുകളിൽ നിന്ന് വിരമിച്ച യോഗ്യതയുള്ള അപേക്ഷകരെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ് തസ്തികകളിലേക്ക് പരിഗണിക്കും. പ്രായപരിധി 62 വയസ്സ്. ഫോട്ടോ പതിച്ച ബയോഡേറ്റയും വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതമുള്ള അപേക്ഷ ജില്ലാ ജഡ്ജ്, ജില്ലാ കോടതി, കൊല്ലം 13 എന്ന വിലാസത്തിൽ സെപ്റ്റംബർ 15 സമർപ്പിക്കണം. ചവറ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ സൌജന്യ എക്സ്കവേറ്റർ ഓപ്പറേറ്റർ പരിശീലനത്തിന് അപേക്ഷിക്കാം. 25 പേർക്കാണ് പ്രവേശനം. അപേക്ഷകർ +1 പരീക്ഷ വിജയിച്ചവരും 18 വയസ്സ് പൂർത്തീകരിച്ചവരുമായിരിക്കണം. പരിശീലന കാലാവധി 70 ദിവസം. സെപ്റ്റംബർ 20 അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് www.iiic.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കൂ കെ ആർ ഡി കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റിയതിന് അംഗരാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എൻ ടി പി സിയുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഇന്ന്. സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. യുഎസ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. ബ്രിക്സ് ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റിയതിന് അംഗരാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ടു ദിവസം നീണ്ടുനിന്ന ഉച്ചകോടിയിലെ പ്രധാന നിമിഷങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൻ, അബുദാബി കിരീടാവകാശി മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഉൾപ്പെടെയുള്ളവർ ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ടൂറിസം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇന്നലെ വൈകിട്ട് കോഴിക്കോട്ടെത്തിയ അദ്ദേഹം മർക്കസിലും മടവൂർ മഖാമിലും സന്ദർശനം നടത്തിയിരുന്നു. 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യുന്നതിന് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരും. തിരുവനന്തപുരത്ത് വൈകുന്നേരം 3 മണിക്കാണ് യോഗം. ബോണസ് സംബന്ധിച്ച് ലേബർ കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യോഗം ചേരുന്നത്. ജീവനക്കാർ, കരാർ കമ്പനി, തൊഴിലാളി യൂണിയൻ തുടങ്ങിയവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. വിവിധ തൊഴിലാളി സംഘടനകളുമായും ഈ മാസം 9 ലേബർ കമ്മീഷണർ ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ എൻ ടി പി സിയുമായി ചർച്ച നടത്തുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ആര്യാടൻ മുഹമ്മദിന്റെ റദ്ദാക്കപ്പെട്ട വൈദ്യുതി കരാർ പുനഃസ്ഥാപിക്കാനുള്ള നിയമ നടപടിയുമായി മുന്നോട്ടു പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: എത്രയും കുറഞ്ഞ വിലയ്ക്ക് കിട്ടാൻ വേണ്ടിയാണ് എപ്പോഴും പരിശ്രമിക്കുന്നത്, ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ ടി പി സി ആയിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. റദ്ദാക്കപ്പെട്ട 429 വൈദ്യുതി കിട്ടുന്ന ആര്യാടൻ മുഹമ്മദ് ഉണ്ടാക്കിയ കരാർ പുനഃസ്ഥാപിക്കാനുള്ള നിയമ നടപടികളുമായിട്ടും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കറിയാലോ, 429 കിട്ടുമായിരുന്നത് 30 രൂപയ്ക്ക് മേടിക്കുമ്പോൾ അതിന്റെ അധിക ബാധ്യതയുണ്ട്. അതിനാണ് ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറി, ധനകാര്യ സെക്രട്ടറി എല്ലാവരും പങ്കെടുത്ത യോഗം തന്നെ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. അത് അത്യാവശ്യമായതുകൊണ്ടാണ്.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്ന്. ഈ മാസം 28 വോട്ടെടുപ്പ് നടക്കും. 29 ഫലപ്രഖ്യാപനം. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കുന്നു. ഹിന്ദി ദിവസ് ആഘോഷങ്ങളുടെയും 6th അഖിലേന്ത്യാ ഔദ്യോഗിക ഭാഷാ സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മുംബൈയിൽ നിർവഹിക്കും. 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ അദ്ദേഹം ചടങ്ങിൽ സമ്മാനിക്കും. ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിനായി ഹിന്ദി പ്രചാര സഭ മികച്ച പ്രവർത്തനമാണ് സംസ്ഥാനത്ത് നടത്തുന്നത്. ഹിന്ദി ദിവസിനെക്കുറിച്ച് യൂണിവേഴ്സിറ്റി കോളേജ് മുൻ പ്രിൻസിപ്പലും കേരള ഹിന്ദി പ്രചാരക സഭയുടെ കേരള ജ്യോതി മാസിക എഡിറ്ററുമായ എം എസ് വിനയചന്ദ്രൻ ആകാശവാണി വാർത്തകളോട്.
2: സമ്പർക്ക ഭാഷയെന്ന നിലയിൽ, ലിങ്ക് ലാംഗ്വേജ് എന്ന നിലയിൽ ഭാരതത്തിന് അകത്തും ലോകരാജ്യങ്ങളിലും ഹിന്ദിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നത് ഹിന്ദി പഠനത്തിന്റെ സാധ്യതകളെ വിപുലപ്പെടുത്തുന്നു. ഹിന്ദി ദ്വൈവാരാഘോഷങ്ങളുടെ ഭാഗമായി കവിസമ്മേളനം, രാജഭാഷാ സെമിനാറുകൾ, പ്രദർശനങ്ങൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഉപന്യാസരചന, പ്രസംഗ മത്സരം, ഹിന്ദി സിനിമ ഗാനാലാപന മത്സരം തുടങ്ങിയവ സംഘടിപ്പിച്ചിരിക്കുന്നു.
0: ഹിന്ദി ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ വിപുലമായ പരിപാടികൾ നടക്കും. വൈകുന്നേരം 4 നടക്കുന്ന ദിനാചരണ പരിപാടി ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ ഭരണസമിതി മെമ്പർ ഗോപി ചെറുവണ്ണൂർ ഉദ്ഘാടനം ചെയ്യും. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുംബൈ ബോറിവലി മജിസ്ട്രേറ്റ് കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ച പാലാ എംഎൽഎ മാണി സി കാപ്പനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി പരിഗണിച്ചു. ഇത് സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മാണി സി കാപ്പനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും കോടതി വ്യക്തമാക്കി. മാണി സി കാപ്പനെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ദിവസങ്ങൾ നീളുന്ന ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കും. ഗണേശ വിഗ്രഹങ്ങളിൽ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ഗണേശ ചതുർത്ഥി ആശംസകൾ നേർന്നു. സംസ്ഥാനത്തെ ഗണപതി ക്ഷേത്രങ്ങളിൽ വിനായക ചതുർത്ഥി പൂജകളിൽ പങ്കെടുക്കാൻ വൻ ഭക്തജനത്തിരക്ക്. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ചതുർത്ഥി ദിനമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
4: തിരുവനന്തപുരം ജില്ലയിലെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, പാളയം ഗണപതി ക്ഷേത്രം ഉൾപ്പെടെ നഗര ഗ്രാമീണ പ്രദേശങ്ങളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ തന്നെ പ്രത്യേക പൂജകൾ നടക്കുകയാണ്. വിശേഷാൽ ഗണപതി ഹോമം, അഷ്ടദ്രവ്യ ഹോമം തുടങ്ങിയവയാണ് പ്രധാന ചടങ്ങുകൾ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പൂജകൾക്കും ആരാധനകൾക്കും ശേഷം ഈ മാസം 16 ശംഖുമുഖം ആറാട്ടുകടവിൽ വിഗ്രഹ നിമജ്ജനവും നടക്കും.
0: US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വെരേവ് സ്വന്തമാക്കി. ന്യൂയോർക്കിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ 6-3, 7-6, 5-7, 6-2 പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 1,13,000 രൂപയും ഗ്രാമിന് 14,125 രൂപയുമാണ് ഇന്നത്തെ വില. അന്തരിച്ച മുതിർന്ന CPIM നേതാവ് ബേബി ജോണിന്റെ സംസ്കാരം ഇന്ന് നടക്കും. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മൃതദേഹം പൊതുദർശനത്തിന് വച്ചു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉൾപ്പെടെയുള്ളവർ അന്ത്യോപചാരമർപ്പിച്ചു. വയനാട് ബത്തേരി പോലീസ് സ്റ്റേഷനിലെ ഹാൻസ് മോഷണക്കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗ്രേഡ് സബിത് ആണ് പ്രതി. തൊണ്ടി മുതലായി സൂക്ഷിച്ച 7 ചാക്ക് ഹാൻസ് ആണ് ഇയാൾ മോഷ്ടിച്ചത്. മോഷണശേഷം 22 ഓഗസ്റ്റ് മുതൽ അവധിയിൽ പ്രവേശിച്ച ഇയാൾ വിവരം പുറത്തറിഞ്ഞതു മുതൽ ഒളിവിലാണെന്നും പോലീസ് അറിയിച്ചു. പത്തനംതിട്ട ജില്ലയിൽ പുതിയ ആധാർ സേവാ കേന്ദ്രം പ്രവർത്തന സജ്ജമായി. ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആധാർ എടുക്കുന്നതിനും വിവരങ്ങൾ പുതുക്കുന്നതിനുമായുള്ള തിരക്ക് പരിഹരിക്കാനും പരാതി പരിഹാരം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നേരിട്ട് ലഭ്യമാക്കാനും ആധാർ സേവാ കേന്ദ്രത്തിലൂടെ സാധിക്കും. രാജ്യവ്യാപകമായി സേവാ സങ്കൽപ് അഭിയാൻ പ്രചാരണ പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവന സ്മരണയിലും 2047 ജനപങ്കാളിത്തത്തിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിനുമായാണ് ഒക്ടോബർ 17 നീളുന്ന പ്രചാരണ പരിപാടിക്ക് തുടക്കമിട്ടത്. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളിലും ബൂത്ത് തലങ്ങളിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. മെക്സിക്കോയിൽ നടന്ന ലോകകപ്പ് അമ്പെയ്ത്തിൽ ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവര. ഫൈനലിൽ ജപ്പാന്റെ നഗാനിഷി ജുനിയയെ 6-5 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. ഇതോടെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ റീകർവ് ആർച്ചറായി ധീരജ് ബൊമ്മദേവര മാറി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ 72 റൺസിന് പരാജയപ്പെടുത്തിയാണ് 8-ാം തവണയും ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. കിരീട ജേതാക്കളായ ഇന്ത്യൻ ടീമിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. കൊല്ലം ജില്ലയിൽ നടന്ന സംസ്ഥാന ജൂനിയർ ഫാസ്റ്റ് 5 നെറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ കോഴിക്കോടും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എറണാകുളവും ജേതാക്കളായി. ജൂനിയർ മിക്സഡ് നെറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിലും എറണാകുളം കിരീടം നേടി. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റിയതിന് അംഗരാജ്യങ്ങൾക്ക് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTPCയുമായി ചർച്ചകൾ പുരോഗമിക്കുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഇന്ന്. സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വെരേവിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എസ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

18-ാമത് ബ്രിക്സ് ഉച്ചകോടി നിരവധി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ സുപ്രധാന നേട്ടമാണെന്നും വിദേശകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തികകാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റിയതിന് അംഗരാജ്യങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉച്ചകോടിയുടെ വിജയം അന്താരാഷ്ട്ര തലത്തിൽ മായ്ക്കാനാവാത്ത മുദ്ര പതിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റിയതിന് അംഗരാജ്യങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉച്ചകോടിയുടെ വിജയം അന്താരാഷ്ട്ര തലത്തിൽ മായ്ക്കാനാവാത്ത മുദ്ര പതിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടിയുടെ രാജ്യങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉച്ചകോടിയുടെ വിജയം അന്താരാഷ്ട്ര തലത്തിൽ മായ്ക്കാനാവാത്ത മുദ്ര പതിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടിയുടെ

0: തങ്ങൾ ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ സുപ്രധാന നേട്ടമാണെന്നും വിദേശകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തിക കാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റിയതിന് അംഗരാജ്യങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉച്ചകോടിയുടെ വിജയം അന്താരാഷ്ട്ര തലത്തിൽ മായ്ക്കാനാവാത്ത മുദ്ര പതിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടിയുടെ
1: യൂണിറ്റുകളും പൂട്ടേണ്ടി വരുമെന്നാണ് കഞ്ചിക്കോട് ഇൻഡസ്ട്രി ഫോറം മുന്നറിയിപ്പ് നൽകുന്നത്.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ NTPCയുമായി ചർച്ച നടത്തുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ആര്യാടൻ മുഹമ്മദിന്റെ റദ്ദാക്കപ്പെട്ട വൈദ്യുതി കരാർ പുനഃസ്ഥാപിക്കാനുള്ള നിയമ നടപടിയുമായി മുന്നോട്ടു പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായും ചർച്ച നടത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്ന്. ഈ മാസം 28 വോട്ടെടുപ്പ്, 29 ഫലപ്രഖ്യാപനം നടക്കും. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കും. ഗണേശ വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ഗണേശ ചതുർത്ഥി ആശംസകൾ നേർന്നു. വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ ഭാഗമായി കോട്ടയം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തുന്നത്. ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
3: വിനായക ചതുർത്ഥി ദിനമായ ഇന്ന് പുലർച്ചെ 5:30 മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 10008 നാളികേരം ഹോമിച്ചുകൊണ്ടുള്ള മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ആഘോഷങ്ങളുടെ ഭാഗമായി ഗജപൂജയും ആനയൊട്ടും ക്ഷേത്രസന്നിധിയിൽ ഒരുക്കിയിട്ടുണ്ട്. നാളെ നടക്കുന്ന ആറാട്ടോടെയാണ് ഈ വർഷത്തെ വിനായക ചതുർത്ഥി ഉത്സവത്തിന് സമാപനമാകുന്നത്. അതേസമയം കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ സൂര്യകാലടിമനയിലും വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ നടന്നു.
0: ശക്തമായ ആരോഗ്യ സഹകരണം, നവീകരണം, പ്രതിരോധശേഷി, സുസ്ഥിര ധനസഹായം എന്നിവയ്ക്ക് ആഹ്വാനം ചെയ്ത് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസിസ്. ബ്രിക്സ് ഉച്ചകോടിയുടെ 4 പ്രധാന പ്രമേയങ്ങൾ ആഗോള ആരോഗ്യ മേഖലയുമായി നേരിട്ട് ബന്ധമുള്ളതാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രാഥമിക ആരോഗ്യ സംരക്ഷണം, രോഗനിരീക്ഷണം, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എന്നിവ ശക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലായ NDEL ഗായിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്നും ഇതുവരെ 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായും ഒമാനിലെ ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഒമാൻ അധികൃതരുമായി ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങളിൽ പുരോഗമിക്കുന്നതായും എംബസി അറിയിച്ചു. ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തുന്നതിൽ ഒമാൻ അധികൃതർ നൽകിയ പിന്തുണയ്ക്ക് എംബസി നന്ദി അറിയിക്കുകയും ചെയ്തു. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഗുജറാത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ഇന്ന് മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. ന്യൂയോർക്കിൽ നടന്ന ഫൈനലിൽ മത്സരത്തിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ 6-3, 7-6, 5-7, 6-2 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റ് ജേതാക്കളായ ഇന്ത്യൻ ടീമിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. വനിതകളുടെ നേട്ടം രാജ്യത്തിന് മുഴുവൻ അഭിമാനമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ബംഗ്ലാദേശിൽ 5 പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1022 ഉയർന്നു. ഡെങ്കിപ്പനി ബാധിച്ച് ഈ വർഷം ഇതുവരെ 149 പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സയൻസസിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 5 പനി ലക്ഷണങ്ങളോടെ 7 കുട്ടികൾ മരിച്ചു. ഹോക്കിയിൽ ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ വനിതാ കിരീടങ്ങൾ ഇന്ത്യയ്ക്ക്. ആതിഥേയരായ ചൈനയെ തോൽപ്പിച്ചാണ് വനിതാ ടീം തുടർച്ചയായ 3 തവണയും കിരീടം സ്വന്തമാക്കിയത്. ന്യൂഡൽഹിയിൽ നടന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി ഇന്ത്യ. ഉച്ചകോടിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് അംഗരാജ്യങ്ങൾ. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കുന്നു. ബഹുഭാഷാ സാന്നിധ്യം രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരള സന്ദർശനത്തിനെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. കേരളത്തിലും ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: കോഴിക്കോട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ ഒരു കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റി.

0: എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്.
1: പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്.
2: സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ്.

റേഡിയോ 91.2-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഹിന്ദി ദിവസ് ആശംസകൾ. ഇന്ന് സെപ്റ്റംബർ 14 ആണല്ലേ. 1949 സെപ്റ്റംബർ 14 ഹിന്ദിയെ ഭാരതത്തിന്റെ മാതൃഭാഷകളിൽ ഒന്നായി നമ്മുടെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചത്. ആ ദിനത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എല്ലാവരും ഈ വർഷം ഈ ദിവസം ഹിന്ദി ദിവസമായി ആഘോഷിക്കുന്നത്. നാനാത്വത്തിൽ ഏകത്വം കാത്തുസൂക്ഷിക്കുന്ന നമ്മുടെ ഭാരതത്തിൽ വടക്ക് മുതൽ തെക്ക് വരെയുള്ള ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മനോഹരമായ പാലമാണ് ഹിന്ദി ഭാഷ. സിനിമകളിലൂടെയും പാട്ടുകളിലൂടെയും നമ്മൾ എന്നും നെഞ്ചിലേറ്റിയ ഭാഷയാണിത്. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന നമ്മളെല്ലാവരും ഭാരതീയർ എന്ന ഒറ്റ വികാരത്തിൽ ഒന്നിക്കുന്ന ഈ ദിനത്തിൽ നമുക്ക് എല്ലാ ഭാഷകളെയും സ്നേഹിക്കാം, ബഹുമാനിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയാക്കൂ, കേൾക്കൂ മനോഹരമായ കുറെ ഹിന്ദി പാട്ടുകൾ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: താലൂക്ക് ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും
2: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
3: നേടാം.
4: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3,000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
4: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
3: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
5: നേടാം.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
8: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.

0: ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: നോക്ക് നോക്ക്, ജോയ് ആലുക്കാസ് ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
1: ശരിക്കും
2: ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
0: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
0: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ചില ദിവസങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കലണ്ടറിൽ നോക്കുമ്പോൾ ഒരു സാധാരണ തീയതി, പക്ഷെ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കഥകളുണ്ട്. ഇന്ന് സെപ്റ്റംബർ 14 ഒരു വശത്ത് ഭാഷയുടെ സൗന്ദര്യത്തെ ഓർപ്പിക്കുന്ന ഹിന്ദി ദിനം, മറുവശത്ത് നമ്മുടെ വിശ്വാസത്തിന്റെയും ആഘോഷങ്ങളുടെയും നിറം പകരുന്ന വിനായക ചതുർത്ഥി. ഭാഷ മാറിയാലും ആഘോഷങ്ങൾ മാറിയാലും നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും വേഗത്തിലെത്തുന്ന ഒരു ഭാഷയുണ്ട്, പാട്ടിന്റെ ഭാഷ. അതെ, വാക്കുകൾ ചിലപ്പോൾ നമ്മളോട് പറയാൻ കഴിയാത്ത ഒരു പാട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു തരും. ഒരിക്കൽ കേട്ട വരി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഓർമ്മയിൽ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെയുള്ള ഓർമ്മകളിലൂടെ, ഈണങ്ങളിലൂടെ നമുക്ക് ഇന്ന് സഞ്ചരിക്കാം. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിരിയിലൂടെ. ഇന്ന് ഗാനമഞ്ചിരിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വെച്ചതായിട്ട് ഇന്ന് കൂടെ അർജുൻ ഇതിനാണ് കൂടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. ഗാനമഞ്ചിരിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700092. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്ക് രണ്ട് പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: എന്റെ സോങ്ങിൽ നിങ്ങൾക്ക് എന്താടാ കാര്യം?
1: നിന്റെ സോങ്ങാ? ചിലപ്പോ എന്നെയാണ് അവൾ ഉദ്ദേശിച്ചെങ്കില.
0: എങ്കി പോയി നല്ല കോസ്റ്റ്യൂമെങ്കിലും ഇട്ടിട്ട് വാടാ. സോങ് എടുക്കാൻ വന്നേക്കണ കോലം കണ്ടില്ലേ?
2: പോയാലാ?
1: അത് ശരിയാണ്.

പടച്ചോനെ തുമ്മി. എന്റെ പൊന്നു ജനി, ഈ മഴയത്ത് നിന്ന് ഡാൻസ് കളിച്ചിടയ്ക്ക് നിനക്ക് ജലദോഷം പനിയൊക്കെ വരില്ലേ? അതും ഈ വട്ടന്റെ ഒക്കെ കൂടെ നിന്ന് പിടിച്ചേ. എനിക്ക് അർജന്റ് ആയിട്ട് അത്യാവശ്യമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്.

0: സമാധാനം അയല്ല
1: അയല്ല
2: അയല്ല.
3: ഒരു നാടിന്റെ പാട്ടുപെട്ടി ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ മൂന്ന് മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ട് നമ്മൾ വീണ്ടും തിരികെ വന്നിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക്. ഇന്ന് ഗാനമഞ്ചരിയിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544707092. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ വെച്ചുതരാനായിട്ട് ഇവിടെ ഞാൻ കാത്തിരിക്കുകയാണ്. ആർജ്ജൻ നിധിനാണ് കൂടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544707092. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനു ആണ്. ഭാസ്കർ ദി റാസ്കൽ എന്ന സിനിമയിലെ ഐ ലവ് യു മമ്മി എന്ന പാട്ട് വെച്ചേരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മനുവിന് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം. പക്ഷേ അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്, ഹായ് ഗുഡ് ഈവനിങ് ഗാനമഞ്ജരി, ഞാൻ നീലിമയാണ് ചക്കുളിൽ നിന്നും. എനിക്ക് പുലുവൽ കല്യാണം എന്ന സിനിമയിലെ ആര് പറഞ്ഞു ഞാൻ കണ്ടത് രാക്കനമാണെന്ന് ആര് പറഞ്ഞു എന്ന പാട്ട് വെച്ചേരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും കേട്ട് തിരിച്ച് വേഗം തന്നെ വരാം.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
6: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
7: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
8: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
8: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
9: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: നമ്മൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അതായത് ഒരു പാട്ട് ഒരുപാട് തവണ കേട്ടിട്ടും കേൾക്കാൻ വീണ്ടും വീണ്ടും നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ ഈണത്തേക്കാൾ കൂടുതൽ നമ്മളെ പിടിച്ചിരുത്തുന്നത് ആ പാട്ടിനോടൊപ്പം നമ്മൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു കാലത്തെയാണ്, നമ്മുടെ ഓർമ്മകളെയാണ്, നമ്മുടെ ഇഷ്ടങ്ങളെയാണ്. അങ്ങനെയുള്ള നമ്മുടെ ഇഷ്ടങ്ങളിലൂടെ നമ്മുടെ ഓർമ്മകളിലൂടെ ഒക്കെ നമുക്ക് സഞ്ചരിക്കാം. ഇതെൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലൂടെ. ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. ഗാനമഞ്ചരിയിലേക്ക് വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700902. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ഇതാരാണ് വിളിക്കുന്നത്?
2: ഗൗരി.
1: ഗൗരി എവിടുന്നാ വിളിക്കുന്നേ?
2: തഴവകളത്തൂര്.
1: ഇന്ന് ഏത് പാട്ടാ ഗൗരിക്ക് വേണ്ടേ?
2: എനിക്ക്
1: അനൻഷ പാടിയ പാട്ട് അല്ലേ? ഓക്കെ, ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ പാട്ട്?
2: എല്ലാവർക്കും വേണ്ടി.
1: ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ ഗൗരി. ഓക്കെ ശരി. ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ. ഇന്നത്തെ ഗാനമഞ്ചരിയിൽ റേഡിയോ സുഹൃത്തുക്കളായ ഇന്ന് 34th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ചാവക്കാട് തിരുവത്ര മോഹൻദാസ് ആചാര്യക്കും ഉഷാനന്ദിനിക്കും അതേപോലെ തന്നെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഫോർട്ട് കൊച്ചി ജയശങ്കർ പ്രിയ പത്നി സലിതയ്ക്കും ആശംസകൾ നേർന്നുകൊണ്ട് പ്രണയവർണ്ണങ്ങൾ സിനിമയിൽ ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ എന്ന ഗാനം കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് PV മുഹമ്മദ് വടക്കേ വാവനൂരിൽ നിന്നും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ രണ്ട് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
4: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
5: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഒരു പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? അത് അവസാനിച്ചാലും ചില പാട്ടുകൾ നമ്മുടെ മനസ്സിലിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ ഒരു പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടിട്ട് വന്ന ഇൻസാലിലെ ലാവണ്യ കൊട്ടാരത്തിൻ കല്ലാൽ നിന്റെ ഹിജാബിൽ തുന്നിയ താരു. അനൻഷാ പാടി മനോഹരമാക്കിയ ഒരു അടിപൊളി ഒരു പാട്ടായിരുന്നു. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഗാനമഞ്ചിലൂടെ കേൾക്കാം. അതിനായിട്ട് വിളിക്കുക, വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9544700902. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിലാണ്. ഗാനമഞ്ചിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കൂ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ വെച്ചതായിട്ട് ഞാനിവിടെ കാത്തിരിക്കുകയാണ്. ആദ്യം നിതിനാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: നമസ്കാരം ഉണ്ടെങ്കിൽ, ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദൻ സിലാനൂരാണ്.
1: പറഞ്ഞോളൂ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച്, ചാപ്പെല്ലാം കൂടി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു ലൈറ്റ് ചായയും കുടിച്ചു. അപ്പോഴാണ് എന്റെ റേഡിയോയിലേക്ക് ഒന്ന് വിളിച്ചിട്ട് ഒരു പാട്ടൊക്കെ കേൾക്കാൻ.
1: കുറെ നാളായി വിളിച്ചിട്ട് എന്നാ ഇന്ന് വിളിക്കാം എന്ന് വിചാരിച്ചില്ലേ?
2: അതെ അതെ, കുറെ നാളായി വിളിച്ചിട്ട്. അപ്പൊ ചായന്റെ കൂടെ ഒരു പാട്ട് കിട്ടുവാന്ന് പറയുമ്പോ തന്നെ നമുക്ക് അതിന്റെ കൂടെ ഒരു സ്നാക്സ് കിട്ടുന്നതിന് സമയം ലഭിക്കും.
1: അതെ അതെ, നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കൂടെ ആവുമ്പത്തേക്കിന്.
2: അതെ അതെ അതെ, കാരണം നമ്മൾ എല്ലാവരും സ്റ്റാഫെല്ലാം കൂടി ഇങ്ങനെ തിരക്കെല്ലാം കഴിഞ്ഞപ്പോ സൊറ പറഞ്ഞിരുന്നു, ഇങ്ങനെ ചായ കുടിക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ പറയുന്ന കേൾക്കും, പാട്ട് കേൾക്കുന്ന എനിക്ക് വിളിക്കാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞു ആനന്ദാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോ കിട്ടും നോക്കാനാണ്.
1: അപ്പോൾ ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടത്? ചേട്ടൻ സ്റ്റാഫിന്
2: സ്റ്റാഫിനെല്ലാം കൂടി വേണ്ടത് നമ്മുടെ ഈ പാട്ടതാ, നമ്മുടെ മഴയത്ത് മുമ്പേ നടന്ന ഒരു സിനിമയില്ലേ,
1: മഴയത്ത് മുമ്പേ,
2: അതിന്റെ അകത്ത് ഒരു പാട്ടാ ജാനകിയമ്മ പാടിയ ചിറ്റ ചിറ്റ പാടുന്നല്ലോ. നല്ലൊരു വളരെ മനോഹരമായ ഒരു പാട്ട്,
1: നല്ലൊരു പാട്ടാണ്,
2: നല്ലൊരു പാട്ട്. കുറെ ആയ പാട്ട് കേട്ടിട്ട് അങ്ങനെ പാട്ട്.
1: ഓക്കെ, നമുക്ക് അന്നേരം ആ പാട്ടിന്ന് എല്ലാവർക്കും വേണ്ടി നമുക്ക് കേൾക്കാം.
2: എല്ലാ സ്റ്റാഫിനും കേൾപ്പിച്ചതാണ് നമുക്ക്.
1: ഓക്കെ, ഇന്ന് ഉറപ്പായിട്ട് എന്തായാലും നമ്മൾ ആ പാട്ട് കേൾക്കുന്നതായിരിക്കും.
2: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ,
2: സന്തോഷം.
1: നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് എന്നും മെസ്സേജ് അയക്കുന്ന ഒരു ചേട്ടനാണ്. ഹായ് നിതിൻ, ഞാൻ കൊല്ലത്ത് നിന്നും വിനുവാണ്. എനിക്ക് കുടുംബ പുരാണം എന്ന സിനിമയിലെ താലോലം താനേ താരാട്ടം എന്ന സോങ് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് ചേട്ടന്. അപ്പോൾ എന്തായാലും വിനു ചേട്ടൻ നമുക്ക് എന്തായാലും ആ പാട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ രണ്ട് പാട്ട് കേട്ട് നമുക്ക് വേഗം തന്നെ തിരിച്ചു വരാം.

0: നിനക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹ ആഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
5: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
4: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
6: ജോയ് ആൽകാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: നമ്മൾ ഒരിക്കലെങ്കിലും നമ്മളോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, എനിക്ക് വേണ്ട ശരിക്കും എനിക്ക് വേണ്ടത് തന്നെയാണോ, എനിക്ക് വേണ്ടത് ശരിക്കും എനിക്ക് വേണ്ടത് തന്നെയാണോ, അതോ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നതാണോ. ആ ഒരു ചോദ്യം തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ കുറച്ചുകൂടി വ്യക്തമായി കാണാൻ സാധിക്കും. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും തിരികെ ഗാനമഞ്ചിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 81.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു പാട്ടാണെങ്കിൽ അത് വെച്ചേരാൻ ഞാൻ ഇവിടെ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544709912. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ, എന്റെ റേഡിയോ ആണോ?
1: അതെ, ഇത് എന്റെ റേഡിയോ ആണ്. ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ സംസാരിക്കുന്നത് കറത്തൂർ എട്ടാം വാർഡിന്ന് സലീം.
1: ആ സലീമിക്ക,
2: ഓ പറഞ്ഞോ,
1: പറഞ്ഞോളൂ, എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല വിശേഷങ്ങളൊക്കെ.
1: ഇന്ന് ഏത് പാട്ടാ ചേട്ടന് കേൾക്കണ്ടേ? തേന്മാവൻ കൊമ്പത്തിനകത്തെ ഏത് പാട്ട്? എന്റെ മനസ്സിലൊരു നാട്.
2: ഓക്കെ, എല്ലാവർക്കും
1: എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഡെഡിക്കേറ്റ്
2: ചെയ്യുന്നുണ്ട്. എല്ലാ
1: പ്രേക്ഷകർക്കും നമുക്ക്, ഓക്കെ ഓക്കെ,
2: ശരി,
1: നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്. ഹായ് ഗാനമഞ്ജരി, നമസ്കാരം, ഞാൻ സഹദേവൻ ഫ്രം ഇടുക്കി. യവനകഥയിൽ നിന്നും വന്ന ഇടയകന്യക എന്ന ഗാനം വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് സഹദേവൻ ചേട്ടൻ. അപ്പോൾ നമുക്ക് ആ പാട്ട് ഇതിനോടൊപ്പം തന്നെ കേട്ട് തിരിച്ചു വരാം.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
8: ബജാജ് ടൂ വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
7: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
9: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
10: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: നമ്മൾ വളരുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് പ്രായം മാത്രമല്ല, ചില ശീലങ്ങളും ചില മനുഷ്യരും ചില പാട്ടുകളും ചില കാതിരിപ്പുകളും ഒക്കെയാണ് പതുക്കെ പിന്നിലായി പോകുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മളോടൊപ്പമുള്ള ആളുകളെയും നമ്മുടെ നിമിഷത്തെയും നല്ല നല്ല ഓർമ്മകളെയൊക്കെ നമുക്ക് കൂട്ടുപിടിക്കാം, പിന്നിലാക്കാതെ അടുത്ത് നിർത്താം. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഗാനമഞ്ജരിയിലൂടെ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. എൻ്റെ നമ്പർ ഇതാണ് 9544700912. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, അതിലേക്ക് പോവാം. ഹലോ,
2: ഹലോ,
1: ഗുഡ് ഈവനിങ്. ഇതാരാണ് സംസാരിക്കുന്നത്? നന്ദു. ആ നന്ദുവിന് ഏത് പാട്ടാ വേണ്ടേ? ചന്ദ്രചൂട. നന്ദു ഇന്ന് സ്കൂളിൽ പോയാ പഠിക്കാൻ? ആണോ, പഠിക്കാൻ പോയിട്ട് വന്നതേ ഉള്ളോ? ഓക്കെ, ഇത് ആർക്കു വേണ്ടി ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്?
2: എല്ലാവർക്കും.
1: എല്ലാവർക്കും, ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഈ പാട്ട് കേൾക്കാം കേട്ടോ, എല്ലാവർക്കും വേണ്ടി. ഓക്കെ, ശരി. നമുക്ക് തൃശൂർ ചാലക്കുടിയിൽ നിന്നും നന്ദന മെസ്സേജ് അയച്ചിരിക്കുകയാണ്. എനിക്ക് ഗ്രാമഫോൺ എന്ന സിനിമയിലെ എന്തേ ഇന്നും വന്നില്ല എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. ഇതെല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പാട്ട് ഇതിനോടൊപ്പം തന്നെ കേൾക്കാം.

0: ബി കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
5: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, September 10 to 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
0: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. September 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
6: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: നമ്മുടെ നല്ല നല്ല ഓർമ്മകളെയൊക്കെ തഴുകി എത്തുന്ന, അല്ലെങ്കിൽ ഓർമ്മകളെയൊക്കെ ഇങ്ങനെ വിളിച്ചുണർത്തുന്ന ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടിട്ടാണ് നമ്മൾ തിരികെ വന്നിരിക്കുന്നത്. ഗ്രാമഫോൺ എന്ന സിനിമയിലെ എന്തേ ഇന്നും വന്നില്ല എന്ന പാട്ട്. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാം ഗാനമഞ്ചിലൂടെ. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിലൂടെ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700902. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പൊ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രതീഷേട്ടനാണ്. ഹായ് നിതിൻ, ഞാൻ രതീഷാണ്, കരുനാഗപ്പള്ളി. എനിക്ക് കണ്ണീർ പൂവിന്റെ കവിൾത്തലോടി എന്ന പാട്ടെന്ന് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ് രതീഷേട്ടൻ. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞാൻ ഷീജയാണ് കരുനാഗപ്പള്ളിയിൽ നിന്നും. എനിക്ക് ഗാനമേള എന്ന മൂവിയിലെ സോങ് ഒന്ന് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. ഏത് പാട്ടാണെന്ന് പറഞ്ഞിട്ടില്ല ഗാനമേളയിലെ. എന്നാലും നമുക്ക് നല്ലൊരു പാട്ട് തന്നെ ഷീജ ചേച്ചിക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ട് പാട്ടും കേട്ട് വേഗം തന്നെ നമുക്ക് തിരിച്ചു വരാം.

0: പെട്ടെന്ന് തല്ലല്ലേ കൊല്ലല്ലേ സാരി മേരി രാജേശ്വരി സാരി മേരി രാജേശ്വരി.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ ഒരു കാശാ.
2: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
6: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
5: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില
7: നേടാം.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
9: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
10: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ രണ്ട് നല്ല മനോഹരമായുള്ള പാട്ടുകളൊക്കെ കേട്ട് ആസ്വദിച്ച് നമ്മൾ തിരികെ വന്നിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയിൽ കൂടെ ഉള്ളത് അർജുൻ ഇതിനാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 954-7000-942. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വിപിനാണ്. ഈ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ വൈഫിന് വേണ്ടിയാണ്. പട്ടണത്തിൽ സുന്ദരൻ എന്ന സിനിമയിലെ തക്കുടുകുട്ട എന്ന പാട്ട് എനിക്ക് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പാട്ട് കേൾക്കാം. പക്ഷെ അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, ഹായ് നിതിനേട്ടാ, എനിക്ക് പട്ടാളം എന്ന സിനിമയിലെ ആരൊരാൾ പുലർമഴയിൽ എന്ന പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ് ശ്യാമ. അപ്പോൾ നമുക്ക് രണ്ട് പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഗാനമഞ്ജരിയിലേക്ക് വിളിക്കുകയും മെസ്സേജ് അയക്കുവാനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544709912. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ്, ഞാൻ നന്ദു, തഴവയിൽ നിന്നും വിളിക്കുന്നു. എനിക്ക് പൊട്ടുതൊട്ട പൗർണമി എന്ന സോങ് വെച്ച് തരുമോ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നന്ദുവിന് വേണ്ടി നമുക്ക് എന്തായാലും ആ പാട്ട് കേൾക്കാം. പക്ഷേ ഇതിനോടൊപ്പം നമുക്ക് മറ്റൊരു അറിയിപ്പുണ്ട്. നമ്മുടെ കൊല്ലം ജില്ലയിൽ നടക്കുന്ന ഒരു പ്രധാന പരിപാടിയുടെ അറിയിപ്പാണ്. ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് സെപ്റ്റംബർ 14, 15, 16 തീയതികളിൽ സുനാമി മോക് ഡ്രിൽ സംഘടിപ്പിക്കുകയാണ്. സുനാമി പോലുള്ള ദുരന്തങ്ങളെ എങ്ങനെ നേരിടണം, അടിയന്തര സാഹചര്യങ്ങളിൽ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നതിനെ കുറിച്ചുള്ള ബോധവൽക്കരണമാണ് ഈ മോക് ഡ്രില്ലിന്റെ ലക്ഷ്യം. സുരക്ഷയെക്കുറിച്ചുള്ള ഇത്തരം പരിശീലനങ്ങൾ നമുക്ക് എല്ലാവർക്കും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഈ വാർത്തയോടൊപ്പം മറ്റൊരു മെസ്സേജും കൂടെ നമുക്ക് വന്നിട്ടുണ്ട്, നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. ഹായ് ഗാനമഞ്ജരി, ഞാൻ ചന്തുവാണ്. എനിക്ക് ബനാറസ് എന്ന സിനിമയിലെ നല്ലൊരു പാട്ട് വെച്ച് തരുമ്പോൾ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ചന്തുവിന് വേണ്ടി നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും കേട്ട് തിരിച്ചു വരാം.

0: കഞ്ഞി ഉണ്ടാക്കി തരോ,
1: കുറച്ച് പയറും കൂടി ആയാലോ, ഇച്ചിരി ചമ്മന്തി, ചെറിയൊരു പപ്പടം.
0: വേഗം ഉണ്ടാക്കി തടോ മോനെ.
1: എങ്ങനെയുണ്ട്?
0: നന്ദിയുണ്ട് തമ്പുരാനെ, ഈ കഞ്ഞ വേറെ ആർക്കും കൊടുക്കാതെ എനിക്ക് തന്നെ തന്നല്ലോ.
2: അങ്ങനെ നമ്മൾ പാട്ടുകളൊക്കെ കേട്ട് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പാട്ടുകളൊക്കെ അവസാനിക്കാനുള്ള സമയമായിരിക്കാണ്, പാട്ടുകളല്ല നമ്മുടെ ഗാനമഞ്ജരി അവസാനിക്കാനുള്ള സമയമായിരിക്കാണ്, 6 മണിയായിരിക്കാണ്. സോ നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ഇതെന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: സ്റ്റേ ട്യൂൺ, റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി വി ഡി സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം മറ്റന്നാൾ തിരുവനന്തപുരത്ത്. 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് പുതുതായി വാങ്ങിയ 64 ഔദ്യോഗിക വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സംസ്ഥാനത്തെ പ്രാപ്തമാക്കുന്നതിൽ ജി എസ് ടി വകുപ്പ് നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. ഈ മാസം 28-നാണ് വോട്ടെടുപ്പ്. 29-ന് ഫലം പ്രഖ്യാപിക്കും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി വി ഡി സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ, നിക്ഷേപകർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി പുനർനിർമ്മിക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പുരോഗതി എൻ കെ പ്രേമചന്ദ്രൻ എം പി വിലയിരുത്തി. അടുത്ത വർഷം ഡിസംബറിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും എം പി പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: രണ്ട് ടെർമിനലുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള എയർ കോൺകോഴ്സിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനായി ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കേണ്ടി വരുന്നുണ്ട്. ഈ സമയം പരിമിതമായതിനാലാണ് നിർമ്മാണ പൂർത്തീകരണ തീയതി വൈകുന്നതെന്നും യോഗത്തിൽ വിലയിരുത്തി. പ്ലാറ്റ്ഫോമുകളുടെ മേൽക്കൂരകൾ ഏകീകൃത രീതിയിൽ പുനർനിർമ്മിക്കുന്നതും തറ ആധുനിക രീതിയിൽ നവീകരിക്കുന്നതും അധിക പണികളായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും എം പി വ്യക്തമാക്കി. മൾട്ടിലെവൽ പാർക്കിംഗ് കോംപ്ലക്സിന്റെ ഉപയോഗം 300% ആവശ്യമെങ്കിൽ പാഴ്സൽ ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ 60 കാറുകൾ പാർക്ക് ചെയ്യാൻ സൌകര്യമൊരുക്കാൻ റെയിൽവേ സന്നദ്ധമാണെന്നും അറിയിച്ചു.
0: അധ്യാപക നിയമന പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന അദാലത്ത് റിസോൾവിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിയമനം തടസ്സപ്പെട്ട അധ്യാപകരുടെ പ്രശ്നം പരിഹരിച്ച് ഉടൻ ഉത്തരവിറക്കുമെന്നും മന്ത്രി പറഞ്ഞു. മഴ മാറിയതോടെ കനത്ത ചൂടിൽ ഭാരതപ്പുഴയിൽ വെള്ളം അതിവേഗം വറ്റിത്തുടങ്ങി. കടുത്ത കുടിവെള്ളക്ഷാമമാണ് മേഖല ഇനി നേരിടേണ്ടി വരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: നിലവിൽ ചെറിയ ഒഴുക്ക് മാത്രമാണ് പുഴയിലുള്ളത്. നിർമ്മിച്ച ചെറുതുരുത്തി തടയണ ഇതുവരെ പൂർണ്ണമായും അടച്ചിട്ടില്ല. ഇതുമൂലം തടയണ പ്രദേശത്തെ വെള്ളവും വറ്റിത്തുടങ്ങി. പൈങ്കുളം വാഴാലിപ്പാടം തടയണ തകർന്നതിനാൽ അവിടെയും വെള്ളം സംഭരിക്കാൻ കഴിയാത്ത നിലയിൽ തന്നെയാണ്. നിലവിൽ പമ്പിംഗ് മേഖലകളിൽ കുറച്ചു വെള്ളമെങ്കിലും കെട്ടി നിൽക്കുന്നുണ്ട്. ഇതുകൂടെ വറ്റിയാൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുമെന്നുറപ്പാണ്. ഇത്തവണ മഴക്കുറവ് മൂലം ഒരു തവണ മാത്രമാണ് പുഴ പൂർണ്ണമായും നിറഞ്ഞൊഴുകിയത്. പുഴയുടെ തീരത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ വരൾച്ചയെ നേരിടാൻ പദ്ധതികൾ മുൻകൂട്ടി തയ്യാറാക്കണമെന്ന ആവശ്യവും ശക്തമാണ്.
0: ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ലോഗോ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രകാശനം ചെയ്തു. ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്താണ് പരിപാടി. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ചു ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകുകയും അവ നടപ്പാക്കുകയുമാണ് ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വിനായക ചതുർത്ഥിയുടെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കുകയാണ്. ഗണേശ വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെയാണ് ആഘോഷങ്ങൾക്ക് സമാപനമാകുന്നത്. ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായി ലക്ഷദ്വീപിലും നിരവധി ഭക്തർ പങ്കെടുത്ത ഘോഷയാത്ര നടന്നു. കവരത്തി ശ്രീ മഹാദേവ ക്ഷേത്ര അങ്കണത്തിൽ പ്രത്യേക പൂജകളോടെ ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിച്ചു. സംസ്ഥാനത്തെ 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനം. 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് സംബന്ധിച്ച് ലേബർ കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു യോഗം. ജീവനക്കാർ, കരാർ കമ്പനി, തൊഴിലാളി യൂണിയൻ തുടങ്ങിയവരുടെ പ്രതിനിധികൾ പങ്കെടുത്തു. എറണാകുളം ജില്ലയിൽ വിവിധ തിയേറ്ററുകളിൽ ജില്ലാ സപ്ലൈ ഓഫീസ്, ലീഗൽ മെട്രോളജി വകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. തിയേറ്ററുകളിൽ പ്രവർത്തിക്കുന്ന കഫേകളിൽ അമിത വില ഈടാക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് സംയുക്ത സംഘം പരിശോധന നടത്തിയത്. 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പത്തനംതിട്ട ജില്ലയിൽ പുതിയ ആധാർ സേവാ കേന്ദ്രം പ്രവർത്തന സജ്ജമായി. സംസ്ഥാനത്തെ 3-ാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: പത്തനംതിട്ട പ്രസ് ക്ലബിന് സമീപം അസനാലിയത്ത് നേഹ ബിൽഡിംഗിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ ജനങ്ങൾക്ക് ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഈ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും. 4 ആധാർ കൌണ്ടറുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 12 ജീവനക്കാർ കേന്ദ്രത്തിലുണ്ട്. പൊതു അവധി ദിനങ്ങൾ ഒഴികെ ഞായറാഴ്ച ഉൾപ്പെടെ മറ്റെല്ലാ ദിനങ്ങളിലും രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ആധാർ സേവാ കേന്ദ്രത്തിൽ സേവനം ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തെക്കൻ കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. പട്ടയ വിതരണത്തിൽ സംസ്ഥാനം വലിയ നേട്ടം കൈവരിച്ചതായി റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ. ഇതിനോടകം 10,000-ത്തിലധികം പേർക്ക് പട്ടയം നൽകാൻ കഴിഞ്ഞതായും ഭൂമിയുടെ തരം മാറ്റവുമായി ബന്ധപ്പെട്ട് 35,000 അപേക്ഷകളിൽ തീരുമാനമെടുത്തതായും മലപ്പുറം മഞ്ചേരിയിൽ ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. മഞ്ചേരി ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ സജ്ജമാക്കിയ ഔദ്യോഗിക വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. പൊതുവിദ്യാലയങ്ങളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ അവസര സമത്വം ഉറപ്പാക്കാൻ സൌജന്യ AI അധിഷ്ഠിത പരിശീലന പോർട്ടൽ സജ്ജമായി. കൈറ്റിന്റെ നേതൃത്വത്തിലാണ് മുകുളം പോർട്ടൽ സജ്ജമാക്കുന്നത്. പോർട്ടലിന്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന കുട്ടികൾക്ക് ദേശീയ അന്തർദേശീയ പ്രവേശന പരീക്ഷകളിൽ സൌജന്യ പരിശീലനം നൽകുകയാണ് ലക്ഷ്യം. പ്രളയത്തെ തുടർന്ന് ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ദിവസേന 18 മണിക്കൂർ വൈദ്യുതി നൽകുന്നതിന് ഊർജ്ജ മന്ത്രാലയം അനുമതി നൽകി. കഴിഞ്ഞയാഴ്ചയുണ്ടായ പ്രളയത്തിൽ നേപ്പാളിന്റെ ജലവൈദ്യുത പദ്ധതികളിൽ കേടുപാടുകൾ സംഭവിക്കുകയും ആഭ്യന്തര ഉൽപാദനശേഷി കുറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. ഈ വർഷം December 31 വരെയാണ് വൈദ്യുതി നൽകുന്നത്. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി ഭാഗികമായി മുടങ്ങും. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ഞായറാഴ്ച വൈദ്യുതി ഉപഭോഗം ഉയർന്ന നിലയിലായിരുന്നുവെങ്കിലും വിതരണത്തിൽ തടസ്സമുണ്ടായിരുന്നില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം മറ്റന്നാൾ തിരുവനന്തപുരത്ത്. 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4,500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.
5: നന്മയുടെയും വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

എന്നും എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
4: ശരിക്കും ഗോൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
3: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
5: ജോയ് ആൽകാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
7: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
8: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: You and Radio 91.2.

പതിനാലാം സ്ഥലം. ഈശോയുടെ മൃതദേഹം സംസ്കരിക്കുന്നു. ജനിക്കാനിടമില്ലാതിരുന്നതുപോലെ തന്നെ അടക്കപ്പെടുവാനും ഇടമില്ലാത്തവനായി ദൈവം യാത്രയാകുന്നു. അന്യന്റെ ഔദാര്യമായ കാലിത്തൊഴുത്ത് പോലെ, അരിമത്തിയാക്കാരൻ ജോസഫിന്റെ ഔദാര്യമായ കല്ലറയിലേക്കാണ് ആ യാത്ര. ജീവിതകാലം മുഴുവൻ തർക്കത്തിന്റെ അടയാളമായിരുന്ന അങ്ങയെ മരണശേഷം

0: നമസ്കാരം, എന്റെ റേഡിയോ 91.2 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. നാളെ സെപ്റ്റംബർ 15, നാളെ നമ്മുടെ ആലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ സുനാമി റെഡി അംഗീകാരം ലഭിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 14-15 വാർഡുകളിൽ സുനാമി മോക്ഡ്രിൽ സംഘടിപ്പിക്കുകയാണ്. യുനെസ്കോയുടെ കീഴിലുള്ള ഇന്റർ ഗവൺമെന്റൽ ഓഷ്യാനോഗ്രാഫിക് കമ്മീഷൻ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ്, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവ സംയുക്തമായി നടപ്പിലാക്കുന്നതാണ് സുനാമി റെഡി പദ്ധതി. സുനാമി പോലുള്ള ദുരന്ത സാധ്യതകളെ ഫലപ്രദമായി നേരിടുന്നതിനായി തീരദേശ സമൂഹങ്ങളെ അറിവും തയ്യാറെടുപ്പും പ്രതിരോധശേഷിയും ശക്തിപ്പെടുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി നമ്മളോടൊപ്പം ചേരുന്നത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റായ പ്രേം ജി പ്രകാശാണ്.
1: എന്റെ പേര് പ്രേം ജി പ്രകാശ്, ഞാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഹസാർഡ് അനലിസ്റ്റാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗമായ യുനെസ്കോയുടെ നിയന്ത്രണത്തിലുള്ള ഇന്റർ ഗവൺമെന്റൽ ഓഷ്യനോഗ്രഫിക് കമ്മീഷനും ഭാരതത്തിലെ എർത്ത് സയൻസ് മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഇൻകോയ്സ്, ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ്, ഒപ്പം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ഈ മൂന്ന് ഏജൻസികളും സംയുക്തമായിട്ട് കേരളത്തിലെ 9 തീരദേശ ജില്ലകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് സുനാമി റെഡി പദ്ധതി. വിവിധ ഘടകങ്ങൾ വിലയിരുത്തി ജനങ്ങളുടെ സുനാമി തയ്യാറെടുപ്പും വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപനവും ഗ്രാമപഞ്ചായത്തിന്റെ മേൽനോട്ടവും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് വിവിധ ഇൻഡിക്കേറ്റേഴ്സ് അതനുസരിച്ച് വിലയിരുത്തിയുമാണ് ഈ സർട്ടിഫിക്കേഷൻ. ഇതൊരു അന്താരാഷ്ട്ര സർട്ടിഫിക്കേഷനാണ്. നിലവിൽ ഇന്ത്യ രാജ്യത്ത് ഒഡീഷ സംസ്ഥാനത്തെ കുറച്ച് ഗ്രാമങ്ങൾക്ക് മാത്രമാണ് ഈ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ തീരദേശ ജില്ലകളിലെ ഓരോ പഞ്ചായത്തുകളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കൊല്ലം ജില്ലയില് 2004 സുനാമിയുടെ വളരെ രൂക്ഷമായി ബാധിച്ച ഒരു പഞ്ചായത്ത് എന്ന നിലയിലും മറ്റ് ദുരന്ത സാധ്യതകളും വിലയിരുത്തിയാണ് ആലപ്പാട് പഞ്ചായത്തിനെ ഈ പദ്ധതിക്കായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. 2 വർഷത്തിലൊരിക്കൽ നടത്തുന്ന സുനാമി മോക്ഡ്രില്ലുകളും ഈ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനുള്ള ഒരു പ്രധാന ക്രൈറ്റീരിയയാണ്. നമ്മളിതിനു മുന്നേ 2024 നവംബർ 5 കഴിക്കൽ ഭാഗത്ത് സുനാമി മോക്ഡ്രിൽ നടത്തിയിരുന്നു. അടുത്ത ഒരു ഘട്ടമായിട്ടാണ് നാളെ 2026 സെപ്റ്റംബർ 15 വെള്ളനാത്തുരുത്ത്, പണ്ടരത്തുരുത്ത് തുടങ്ങിയ മേഖലകളിൽ ഈ മോക്ഡ്രില് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ തയ്യാറെടുപ്പുകൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച കളക്ടറേറ്റിൽ ജില്ലാതലത്തിലെ ഏകോപന യോഗം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തു. അന്ന് വിവിധ വകുപ്പുകൾക്കും ഗ്രാമപഞ്ചായത്തിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ ആ യോഗത്തിൽ നൽകിയിരുന്നു. ഈ ഒരു ലൊക്കേഷൻ, ആൾക്കാരെ ഇവാക്വേറ്റ് ചെയ്യേണ്ട രീതി, ഏത് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുന്ന സ്കൂള് തുടങ്ങി വിവിധ ഘടകങ്ങൾ എല്ലാം നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ ഡ്രില്ലിന്റെ കാര്യങ്ങൾ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. സുനാമി എന്ന ദുരന്തം നമുക്കറിയാം, കടലിന്റെ അടിത്തട്ടിലൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് മൂലം ജനറേറ്റ് ചെയ്യുന്ന ഭീമാകാരന്മാരായ തിരമാലകളെയാണ് സുനാമി തിരമാലകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭൂകമ്പം മൂലം ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നേരത്തെ ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് ഭൂകമ്പത്തിന് പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഭൂകമ്പം മൂലം ഉണ്ടാകുന്ന സുനാമി തിരമാലകളെ സംബന്ധിച്ചും വളരെ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകാനൊന്നും നമുക്ക് പറ്റത്തില്ല. 2004 ഇന്തോനേഷ്യൻ തീരത്തുനിന്നും ജനറേറ്റ് ചെയ്ത സുനാമി തിരമാലകളാണ് ഇത്രയും ദൂരം സഞ്ചരിച്ച് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കന്യാകുമാരി തൊട്ട് ഇന്ത്യൻ തീരത്ത് വളരെ ഗുരുതരമായ നാശം വിതച്ചത്. അന്ന് നമുക്ക് മുന്നറിയിപ്പ് സംവിധാനങ്ങളൊന്നും തീരെ ഉണ്ടായ ഒരു സാഹചര്യം അല്ലായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. 2004 സുനാമിക്ക് ശേഷം നമ്മൾ വളരെ മികച്ച രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ സർക്കാർ തലത്തിൽ സുനാമി തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് എന്ന ഇൻകോയ്സ് തട്ടിലിരിക്കുക എന്നുള്ളതായിരുന്നു. നിലവിൽ ലോകത്തിന്റെ ഏതൊരു കോണിൽ ഇത്തരത്തിൽ സമുദ്ര അന്തർഭാഗങ്ങളിൽ ഒരു ഭൂകമ്പം ഉണ്ടായാലും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അതിന്റെ വിവരം നമുക്ക് ലഭിക്കുന്നതിനും ആ ഭൂകമ്പം മൂലം ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് സുനാമി തിരമാലകൾ ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ വിവരം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇന്ത്യയിലെ എല്ലാ തീരദേശ സംസ്ഥാനങ്ങൾക്കും കൈമാറാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം നിലവിൽ നമുക്ക് ലഭ്യമാണ്. അതിനുള്ള സാങ്കേതികമായി നമ്മൾ അത്രയധികം പുരോഗമിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ സുനാമി സാധ്യത വിലയിരുത്തുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്തോനേഷ്യൻ തീരത്താണ്, അതുപോലെ ആൻഡമാൻ തീരത്ത് ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്. ഒപ്പം നമ്മളുടെ ഏറ്റവും അടുത്ത് പടിഞ്ഞാറൻ തീരത്ത്, ഏറ്റവും അടുത്ത് ഇറാൻ അടുത്തുള്ള മക്രാൻ ട്രെഞ്ച് എന്ന് പറഞ്ഞ മേഖലയാണ് മറ്റൊരു തീവ്രമായ ഭൂകമ്പ സാധ്യതയുള്ള ഒരു മേഖല. അപ്പോ മക്രാൻ ട്രെഞ്ചിലെ ഒരു ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ കേവലം നമുക്ക് 2-3 മണിക്കൂറുകളാണ് പിന്നെ ഒരു സുനാമി തിരമാല ജനറേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ തീരത്തേക്ക് അത് എത്താനുള്ള ഒരു സമയം കിട്ടുക. ഈ 3 മണിക്കൂർ 2-3 മണിക്കൂറിനുള്ളിൽ ഒരു വാർണിംഗ് കിട്ടിക്കഴിഞ്ഞാൽ തീരദേശത്തു നിന്ന് ആൾക്കാരെ ഒഴിപ്പിക്കേണ്ടി വരുന്നു. ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും ആൾനാശം ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പം അതൊന്ന് പിന്നെ പരിശീലിക്കുന്നതിനും അത് അവബോധം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമാണ് ഇത്തരത്തിലുള്ള ഡ്രില്ലുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്.
0: തീർച്ചയായിട്ടും വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ഇതുപോലുള്ള മോക്ക് ഡ്രില്ലുകൾ. ശരിക്കും നമ്മുടെ കേരളം ഇപ്പോൾ ഒരുപാട് ഡിസാസ്റ്റർ ഇങ്ങനെ കണ്ടുകണ്ട് വരികയാണ്. നമ്മൾ ഏറ്റവും തീവ്രമായി ബാധിച്ചിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു സുനാമി. ഇപ്പോൾ ഈ ഒരു തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു മോക്ക് ഡ്രില്ല് കൊടുക്കുമ്പോൾ അവരൊരു എമർജൻസി കിറ്റ് തയ്യാറാക്കി നൽകണമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ എന്തായാലും നമ്മൾ നൽകിയിട്ടുണ്ടാകുമല്ലോ.
1: തീർച്ചയായിട്ടും ഈ മോക്ക് ഡ്രില്ലിൽ സാധാരണഗതിയിൽ പരീക്ഷിക്കപ്പെടുന്നത് അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ്. അത്തരമൊരു വാണിംഗ് ലഭിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് വളരെ അടിയന്തരമായ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് നമ്മൾ നിൽക്കുന്ന ദുരന്ത സാധ്യത പ്രദേശത്തു നിന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് എമർജൻസി കിറ്റ് എന്നുള്ളത്. അപ്പം എമർജൻസി കിറ്റിൽ ഉണ്ടാകേണ്ട സാധനങ്ങൾ സംബന്ധിച്ചും അതൊക്കെ വിവിധ തരത്തിലുള്ള ക്ലാസുകളും ബോധവൽക്കരണ സെഷനുകളൊക്കെ മുൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലും ദുരന്ത അതോറിറ്റി നേതൃത്വത്തിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കിറ്റുകൾ തയ്യാറാക്കുക എന്നുള്ളത് അതാത് വ്യക്തികൾ കുടുംബങ്ങൾ മുൻകൈയെടുത്ത് സ്വീകരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ജല സ്പർശമേറ്റാലും ഉള്ളിലുള്ള ഡോക്യുമെന്റ് പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾ, മരുന്നുകൾ, അത്യാവശ്യം വേണ്ട ഭക്ഷണം, അല്പം വെള്ളം, അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങൾ, അങ്ങനെ ഏറ്റവും ആവശ്യമുള്ള ഒരു ടോർച്ച്, പിന്നെ അതിന്റെ ബാറ്ററി, മൊബൈൽ ചാർജർ, അതുപോലെ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ പവർ ബാങ്ക്, അങ്ങനെ ഏറ്റവും അടിയന്തരമായിട്ട് നമുക്ക് ആവശ്യം വരുന്ന സാധനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എമർജൻസി കിറ്റ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ആ കിറ്റ് അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും പ്രധാനം നമ്മൾ പലപ്പോൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലുള്ള ഒരു പ്രധാന പ്രശ്നം ഡോക്യുമെന്റുകൾ വളരെയധികം പിന്നെ നഷ്ടപ്പെട്ടു പോവുകയും അത് തിരിച്ചു കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെയാണ്. ഇപ്പൊ എമർജൻസി കിറ്റും അതനുസരിച്ചുള്ള തയ്യാറെടുപ്പുകളും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡാമേജസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പിന്നെ സാധിക്കും.
0: കുട്ടികൾ, വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, മറ്റ് അസുഖബാധിതരായിട്ടുള്ള ആളുകൾ, ഇവരെയൊക്കെ ഒഴിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഇവരെയൊക്കെ അവിടെ നിന്ന് രക്ഷിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേക സംവിധാനങ്ങളുണ്ടോ? എങ്ങനെയായിരിക്കും?
1: അതെ അതെ, അതായത് ഏതൊരു ദുരന്ത മുഖത്തും നമ്മൾ വൾണറബിലിറ്റി എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് അകപ്പെട്ടു പോകാനുള്ള സാധ്യത, ആ വൾണറബിലിറ്റി എല്ലാ ഒരു ഏരിയയിൽ, ഇപ്പം ആലപ്പാട് പോലൊരു മേഖല സുനാമിക്ക് വൾണറബിൾ ആണെങ്കിൽ അവിടുത്തെ ജനവിഭാഗങ്ങളിൽ സ്വന്തമായി രക്ഷപ്പെട്ട് മാറാൻ കഴിയാത്ത ആൾക്കാർ, ഇപ്പൊ ഈ പറഞ്ഞ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ, കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ, പിന്നെ പ്രായാധിക്യമുള്ള ആളുകൾ, ഗർഭിണികൾ, ചെറിയ കുട്ടികൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള ആളുകൾ വൾണറബിലിറ്റി, എക്സ്ട്രാ അഡീഷണൽ വൾണറബിളായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ പ്രത്യേകം ഒരു സഹായം ലഭിച്ചാൽ മാത്രമേ അവർക്ക് ഇത്തരം ദുരന്ത മുഖങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് മാറുവാനായിട്ട് സാധിക്കുകയുള്ളൂ. 2004 അനുഭവം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം മരണപ്പെട്ടു പോയവരിൽ ബഹുഭൂരിപക്ഷവും കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ആയിരുന്നു. അത് വ്യക്തമായ കണക്കുകൾ നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യമാണ്. അപ്പം അതേ ആ ഒരു സാഹചര്യത്തിൽ തുടർന്ന് ഇനിയൊരു ഇത് വന്നു കഴിഞ്ഞാൽ തന്നെയും, ഒരു അപകടം വന്നാൽ തന്നെയും അത്തരം ആളുകൾക്ക്, അപ്പോൾ അതിന് നമുക്ക് ഒന്ന് അങ്ങനെയുള്ള ആൾക്കാർ എവിടെയൊക്കെയാണ് വസിക്കുന്നത് എന്നുള്ളൊരു ഡേറ്റ വേണം. ഇന്ന് നമുക്ക് പഞ്ചായത്തിന്റെ കേരളത്തിലെ വിവരങ്ങളൊക്കെ ലഭ്യമാണ്. നമ്മൾ ഡ്രില്ല് നടത്തുമ്പോഴും അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ രക്ഷപ്പെടുത്താം, എങ്ങനെ അവരെ ഏറ്റവും അടുത്തുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്ക്, അതിനൊരു ചുമതലകൾ ഓരോ പ്രദേശത്തും ആർക്കാണ് കൊടുക്കേണ്ടത്, അത് ആര് ഏകോപിപ്പിക്കണം, അവർക്കുള്ള ട്രീറ്റ്മെന്റ് മറ്റു കാര്യങ്ങളും എല്ലാം ആരറിയും തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഡ്രില്ലിലൂടെ നമ്മൾ ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നുണ്ട്.
0: ആളുകൾ എവിടേക്കാണ്, ഒരു സേഫ് സോൺ എന്തായാലും അവർക്ക് വേണ്ടി നൽകിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സേഫ് സോൺ അല്ലെങ്കിൽ ഒരു ഇവാക്വേഷൻ റൂട്ടുകൾ അതെങ്ങനെയാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്?
1: അത് പിന്നെ ഈ സുനാമി റെഡി പദ്ധതിയുടെ ഭാഗമായിട്ട് പിന്നെ നമ്മൾ സുനാമി എമർജൻസി ഇവാക്വേഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലാനിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ പരിധിക്ക്, കാരണം പഞ്ചായത്ത് വളരെ എന്താണ് നീളത്തിൽ കിടക്കുന്ന, കടലിനും കായലിനും ഇടയിൽ അധികം ഏരിയ ഇല്ലാത്തൊരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ അപ്പുറത്തുള്ള പ്രദേശങ്ങളാണ് സേഫ് റിലീഫ് ഷെൽട്ടറുകളായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഷെൽട്ടറിലേക്ക് പോകാനുള്ള മാർഗങ്ങളൊക്കെ അടയാളപ്പെടുത്തിയ റൂട്ട് മാപ്പുകളൊക്കെ നമ്മൾ റോഡ് സൈഡിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സുരക്ഷിത ഒഴിപ്പിക്കൽ വഴി ഒക്കെ മാർക്ക് ചെയ്ത് ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് പഞ്ചായത്ത് വഴിയും ആൾക്കാർക്ക് ബോധവൽക്കരണം കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. വാർഡ് മെമ്പർമാർ വഴിയും ഒക്കെ ഓരോ പോയിന്റിലും 16 വാർഡുകളുണ്ട്. ഓരോ പോയിന്റിലും എങ്ങോട്ടും സേഫ് ആയിട്ട് മാറേണ്ടതെന്നൊക്കെ അറിയിക്കുന്നുണ്ട്.
0: ഓക്കെ സാർ, താങ്ക് യു. നമ്മളോടൊപ്പം മോക്ക് ഡ്രില്ലിനെ കുറിച്ച്, സുനാമി റെഡി പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള മോക്ക് ഡ്രില്ലിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൊല്ലം ഡിസാസ്റ്റർ ഹസാർഡ് അനലിസ്റ്റ് ആയ പ്രേംജി പ്രകാശാണ്. താങ്ക് യു സർ, ഇത്രയധികം വിലപ്പെട്ട വിവരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തു.
2: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം എന്റെ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
4: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
3: സ്വർണ്ണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
5: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ LD Radio 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ശുഭദിന ചിന്തകൾ.
1: മനുഷ്യരായ നാമൊക്കെ പലപ്പോഴും പരാതി പറയാറുള്ളതാണ്, പരാതി കേൾക്കാറുള്ളതാണ്. എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ എന്റെ ജീവിതം സ്വാഭാവികമായി ജീവിച്ചു തീർക്കാൻ മറ്റാരൊക്കെയോ തടസ്സം നിൽക്കുന്നു എന്നൊക്കെ നാം പറയാറുണ്ട്. പലപ്പോഴും അത് ശരിയുമാണ്. നമുക്കീ ഭൂമിയിൽ നമ്മുടെ ജീവിതം നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാനാണ് ഏറ്റവും പ്രയാസം. നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ ഇഷ്ടത്തിനാകണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേർ നമ്മുടെ ചുറ്റുമുണ്ടാകാം. പക്ഷേ നമ്മുടെ ജീവിതം നമ്മുടേതാണെന്ന് നാം മറന്നുപോകരുത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഉടമസ്ഥാവകാശം, അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആരുടെയും അനുവാദമില്ലാതെ ജീവിക്കുവാനുള്ള അവകാശം ഈ ഭൂമിയിൽ തന്നിട്ടുണ്ട്. അവിടെ ആകെ സ്വന്തം ജീവിതത്തിൻ്റെ തിരുത്തലുകൾ വരുത്തേണ്ടതും മാറ്റങ്ങൾ വരുത്തേണ്ടതും ശരിയും തെറ്റും നിർണയിക്കേണ്ടതും നല്ലതും ചീത്തയും തിരിച്ചറിയേണ്ടതുമെല്ലാം ഈ ജീവിതം കൊണ്ടു നടക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വമാണ്. ജീവിതം ഹൃദയത്തിൻ്റെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്നതോടൊപ്പം തലച്ചോറിൻ്റെ യുക്തിയെക്കൂടി സമന്വയിപ്പിച്ച് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നതാണ് ഏറ്റവും പ്രിയകരമാകേണ്ടത്. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ജീവിതം ആര് ജീവിച്ചു തീർക്കാൻ? നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നോക്ക് നോക്ക്, ജോയ് ആലുക്ക ഷോറൂമുകളിൽ കേരള ഡിസൈൻ വിവാഹാഭരണങ്ങൾക്ക് ഫ്ലാറ്റ് 1% മാത്രം പണിക്കൂലി.
3: ശരിക്കും ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ചിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മൂല്യമൊട്ടും കുറയാതെ ട്രെൻഡി ഡിസൈനിലുള്ള HUID 916 ഹോൾമാർക്ക് ആഭരണമാക്കി മാറ്റിയെടുക്കാം.
2: സ്വർണത്തിന് 10% മുതലുള്ള സ്പെഷ്യൽ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. ഏത് ജ്വല്ലറിയിലെ സ്വർണവും വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ മികച്ച വില നേടാം.
4: ജോയ് ആൽക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: ഞാൻ പോയിരുന്നു.
1: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏത് റേഡിയോ 91.2.
2: വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു.

ഓരോ ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ല. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഇസൈ തെൻഡ്ര ആർജി ഐശ്വര്യ. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ.

ശബ്ദം നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.